ശാസ്ത്രജ്ഞൻ വെള്ളം നിറഞ്ഞ ജാറിൽ കുറച്ച് എലികളെ ഇട്ടു. അവ എത്ര സമയം പിടിച്ചെടുക്കുമെന്ന് അറിയാനായിരുന്നു പരീക്ഷണം. 15 മിനിറ്റിനുള്ളിൽ അവയെല്ലാം മുങ്ങിച്ചത്തു. മറ്റൊരു കൂട്ടം എലികളുമായി അദ്ദേഹം വീണ്ടും പരീക്ഷണം നടത്തി. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. എലികൾ അന്ത്യശ്വാസം വലിക്കാറായപ്പോഴേക്കും അദ്ദേഹം അവയെ രക്ഷപ്പെടുത്തി. ഭക്ഷണം നൽകി വീണ്ടും ജാറിലേക്ക് ഇട്ടു. 15 മിനിറ്റ് കൂടിയെങ്കിലും അവ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. എന്നാൽ 3 മണിക്കൂറോളം അവ പിടിച്ചിരുന്നു. മുൻപത്തേതുപോലെ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്നതുവരെ കീഴടങ്ങരുത് എന്നായിരുന്നു അവ ആഗ്രഹിച്ചിരുന്നത്. പ്രതീക്ഷ ഒരു മൃദുല വികാരം മാത്രമല്ല, അത്ഭുതങ്ങൾ കാണിക്കാൻ ശേഷിയുള്ള ഒറ്റമൂലി കൂടിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 3, കൊല്ലവർഷം 1201, കർക്കിടകം 18, തിങ്കളാഴ്ച. ഇന്ന് ദേശീയ അവയവദാന ദിനം. ഭാരതത്തിൽ അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലൂടെ ജീവൻ രക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 3 ഭാരതീയ അവയവദാന ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള നോട്ടോയാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മരണാന്തര അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഭയവും മാറ്റിയെടുക്കാനും കൂടുതൽ ആളുകളെ അവയവദാനത്തിന് സന്നദ്ധരാക്കാനും ഈ ദിവസം ലക്ഷ്യമിടുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Hey, hello, very good morning and welcome to Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം ഇങ്ങനെ ഒരു മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ കിടലം പാട്ടുകളും ഇങ്ങനെ പ്ലേ ചെയ്ത് തരാൻ ഞാൻ എന്തായാലും ഇവിടെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഓരോ തിരക്കുകളിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ആൻഡ് ഓൾസോ പുറത്തൊക്കെ അത്യാവശ്യം നല്ലൊരു മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലെങ്കിലും പലയിടങ്ങളിലും ഭയങ്കര രൂക്ഷമായിട്ടുള്ള സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ പുറത്തേക്ക് പോകുന്നവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജാഗ്രത പുലർത്തേണ്ടതാണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗിൽ നമുക്കൊരു പോസിറ്റീവോട് കൂടി തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി മാലിക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 13 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഇന്ന് ഓഗസ്റ്റ് 3 തണ്ണിമത്തൻ ദിനമാണ്. ഈ ഒരു ഡേ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തന്നെ ഒരുപാട് റീസൺസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഈ വേനൽക്കാലമൊക്കെ വരുന്ന ടൈമിൽ നമ്മുടെ ബോഡിക്കൊക്കെ വളരെ തളർച്ചയൊക്കെ തോന്നുന്ന ടൈമിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വളരെ കുളിർമയേകുന്ന ഒരു ഫ്രൂട്ട് ഐറ്റം തന്നെയാണ് ഈ തണ്ണിമത്തൻ. കാരണം ഇതിൽ ഓൾമോസ്റ്റ് 92% ഇതിൽ വാട്ടർ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. മെയിൻലി പറയാനാണെങ്കിൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി ആളുകളെ അവെയറാക്കുക എന്നുകൂടി വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ആൻഡ് ഓൾസോ ലൈക്കോപ്പിൻ പോലുള്ള ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സൂപ്പർ ഫ്രൂട്ട് തന്നെയാണ് തണ്ണിമത്തൻ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേഷനൊക്കെ ഇങ്ങനെ നിലനിർത്താനും ആൻഡ് ഓൾസോ ഈ തണ്ണിമത്തൻ്റെ കർഷകരെ അവർക്കായിട്ട് ഒരു ദിവസം നമ്മൾ കൺസിഡർ ചെയ്യാനും അവർക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഓർമ്മിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഒരു വാട്ടർ മെലൺ ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഖലീഫ.

0: मन मिले मुनैले मधुबिले कलिमये
1: आश्रय FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: വികസിത് ഭാരത് സങ്കൽപ്പ് അഭിയാൻ കെ ലിയെ നശാ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കെ സങ്കൽപ്പ് കോ സ്പഷ്ട കർത്താ ക്യോകി ആജ് ജബ് ദേശ് നെ വികസിത് ഭാരത് കാ ലക്ഷ്യ തയ് കിയാ ഹൈ തോ ഇസ്കെ ലിയെ ആവശ്യക ഹൈ ദേശ് കാ യുവ തൻസേ സ്വസ്ഥ ഹോ മൻസേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ് സേ ഭർപൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗം ലക്നൌവിൽ ഇന്ന് ആരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുഎഇ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500 പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്.
0: കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുയിൽ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30 നടന്നത്. MBBS, മറ്റ് ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8 തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4 സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് പിട്യൂഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ, ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18 പടിക്ക് സമീപത്തുനിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,05,000 എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസ് അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19 പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
12: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 43 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ പുറത്തൊക്കെ എടുക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നൊരു സിറ്റുവേഷൻ ആണ്. എന്നിരുന്നാലും മഴയുടെ ഒരല്പം ശക്തിയൊക്കെ ഇപ്പോൾ ഇതായതാ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അത്ര തീവ്രമായിട്ടുള്ള മഴയൊന്നും ഇപ്പോൾ നിലവിലില്ല. ആൻഡ് ഓൾസോ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരല്പം ഹാപ്പി ന്യൂസ് ഉണ്ട്. കാരണം 10 ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ക്ലാസ്സുകൾ ഇല്ലാത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ മഴയാണ് പെയ്തത്. എന്നാലും നമ്മൾ പേടിച്ചതുപോലെ വലിയ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. മഴ കുറഞ്ഞാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും പുഴയുടെ അടുത്തേക്കും ഒന്നും ആരും പോകാൻ പാടില്ല. അതുപോലെ തന്നെ വഴിയിൽ കറണ്ട് കമ്പിയൊക്കെ പൊട്ടിക്കിടക്കാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം ഇല്ലെങ്കിൽ യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ സോക്കിപ്പോൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി ആൻഡ് ദ ടൈം ഈസ് 8 o'clock.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത്. നീറ്റ് പി ജി എക്സാമിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് വളരെ ആശ്വാസമാകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. യെസ്, 2026 August 30 നടക്കുന്ന നീറ്റ് പി ജി എക്സാം ഒരൊറ്റ ഷിഫ്റ്റിലായിട്ടാണ് നടക്കുന്നത്. കൂടാതെ ചോദ്യങ്ങളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ്. യെസ്, 180 കുറച്ചിട്ടുണ്ട്. 1300ലേറെ പരീക്ഷാ സെന്ററുകൾ അനുവദിച്ചിട്ടുമുണ്ട്. പരീക്ഷാ സമയം 210 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ 2.73 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്, https://nbe.edu.in എന്ന വെബ്സൈറ്റ് ത്രൂ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നീറ്റിനായിട്ട് ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ ആശ്വാസമാകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ചോദ്യം ഇത്രയായിട്ട് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് നമുക്ക് പ്രിപ്പയർഡ് ആവാനും എന്നാൽ നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതാനും ഒക്കെ ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കുകയാണ്. യെസ്, ഈ ഒരു ടൈമിൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. കീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. യെസ്, കീമിന്റെ ബിഫാം 1 അലോട്ട്മെന്റ് റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബുധനാഴ്ച ദിവസം വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനൊന്നും ആരും മറക്കരുത്. അതിനു മുന്നേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മുൻപായിട്ട് തന്നെ ഓൺലൈനായിട്ട് ഫീസ് അടച്ചിരിക്കണം. നിങ്ങളുടെ പ്രൊഫൈൽ ഹോം പേജിൽ കയറിയാൽ തന്നെ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡാറ്റാസും പിന്നെ അഡ്മിഷൻ ഡാറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോ പിന്നെ പ്രോസസ്സിൽ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും എല്ലാം കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. ഇനി ഫീസിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഫീസിനെ കുറിച്ചും അലോട്ട്മെന്റ് കിട്ടിയ കാറ്റഗറിയെ കുറിച്ചും മറ്റുള്ള വിവരങ്ങളൊക്കെ ആ മെമ്മോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ സിഇയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ 0471123 3210 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയാം, 0471 233 2120 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തന്നെ ഈ കീമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ കാര്യങ്ങളൊന്നും ആരും വിട്ടുപോകരുത്, നേരെ തന്നെ പോയിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കോ കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ൂബിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽക്കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 32 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919090. 0474 2919090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490 9059264990. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹാവ് യു നോട്ടീസ്ഡ് ദ ഗേറ്റ് ഓഫ് ഹിസ് വാൻ? ഇറ്റ് ഗോസ് സ്ട്രേറ്റ് അഹെഡ് ഇൻ വൺ ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് വിത്ത് ജെനുവിൻ ഡിവോട്ടീസ്. ദേ ഗോ ടുവേർഡ് ഗോഡ് അലോൺ. ദേ സീക് നത്തിങ് എൽസ്. ദേ എൻജോയ് നത്തിങ് എൽസ്. ശ്രീരാമകൃഷ്ണ. നമ്മുടെ ശ്രീരാമന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലേ? അരയന്നത്തിന്റെ നടത്തം നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അത് ഒരു ദിശയിലോട്ട് മാത്രമായിട്ടായിരിക്കും ഇങ്ങനെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഭക്തരുടെ കാര്യത്തിലും ഈ സെയിം തന്നെ കാര്യമാണ് അവിടെയും സംഭവിക്കുന്നത്. കാരണം ഒരു ഈശ്വരനിലേക്ക് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സംബന്ധിച്ച് അവർ മുന്നിൽ എന്തുണ്ടെങ്കിലും അവർ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോകും എന്നുള്ള ഒരു മീനിങ്ങോടുകൂടിയാണ് മനോജ് ചേട്ടൻ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഈ രാവിലെ തന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വാക്കുകൾക്കൊരു കുഴപ്പമുണ്ട്. പറഞ്ഞ അർത്ഥത്തിൽ തന്നെ കേൾക്കുന്നയാൾ എടുക്കണമെന്നില്ല. മനുഷ്യനൊരു ഗുണമുണ്ട്, കേൾക്കുന്ന എന്തിനെയും വേറെ അർത്ഥത്തിലാക്കി വളച്ചൊടിക്കാൻ അവരെ കഴിഞ്ഞേ ഉള്ളൂ. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ വാക്കുകൾ പലപ്പോഴും നമ്മൾ എന്തർത്ഥത്തിലാണോ ഉദ്ദേശിക്കുന്നത് കേൾക്കുന്നയാൾക്ക് എത്തുന്നത് മറ്റൊരർത്ഥത്തിലായിരിക്കും. എന്നാൽ മനുഷ്യൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന എല്ലാ കാര്യത്തിനെയും പലപ്പോഴും പല സിറ്റുവേഷനിലും അത് നെഗറ്റീവായിട്ടായിരിക്കും ഒരുപക്ഷെ അവരെടുക്കുന്നത്. എന്നാൽ എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കട്ടെ, പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷസ് അറിയിച്ച് സുലൈ ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്കും മെസ്സേജ് അയച്ചും കോളിലൂടെയും ഒക്കെ തന്നെ നിങ്ങളുടെ വിഷസും നിങ്ങൾക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഒപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 46 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹായ് അനാമിക. പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചത് പരീക്ഷകൾക്കായിരുന്നു, എന്നാൽ അതിലും വലിയ പാഠങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചത് ചില ബന്ധങ്ങളായിരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എനിക്കും എന്റെ കുടുംബത്തിലുള്ളവർക്കും ആശ്രയ കേന്ദ്രത്തിലുള്ള എല്ലാവർക്കും. ശശികല ചേച്ചിയാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ആദ്യം തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കാരണം ഞാൻ അനാമിക്കയല്ല, സുൽത്താനയാണ് കേട്ടോ. പക്ഷെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്രായത്തിൽ മുതലേ പരീക്ഷകൾക്കായിട്ട് പഠിക്കുന്നുണ്ട്. അതെല്ലാം ഒരു അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു എക്സാമിനായിട്ടാണ്. എന്നാൽ അതിലേ എത്രയോ വലിയ പാഠങ്ങളാണ് നമ്മുടെ ലൈഫിൽ ചില ബന്ധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ റാംജി. നാളെ എൻ്റെ ചെറുമക്കളായിട്ടുള്ള ആലിജിയുടെ പിറന്നാളാണ്. അപ്പോൾ ആലിജിക്ക് ഒരു വിഷു പറയാമോ? ഒപ്പം നമ്മുടെ റേഡിയോ ലിസണറായിട്ടുള്ള സ്നേഹമോൾക്കും അനുപ്രിയയ്ക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുകയോ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ പിറന്നാൾ ആശംസിക്കാൻ പോകുന്ന റാംജി ചേട്ടൻ്റെ ചെറുമക്കളായിട്ടുള്ള ആലിജ മോൾക്ക് ആശ്രിയ FM 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു പിറന്നാൾ ആശംസകൾ അറിയിക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷം മോക്ക് ഇതുപോലെ ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഒപ്പം ചേട്ടൻ്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ ലിസണറായിട്ടുള്ള സ്നേഹമോൾക്കും നല്ലൊരു ദിവസം വിഷയമാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു വിഷസ് അറിയിച്ചിട്ടുള്ള റാംജി ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനായി വിളിക്കാം. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522640909059924990. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈ എസ് മെറ്റൽസ് ഉള്ളപ്പോൾ വൈ എസ് മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, ജി ഐ പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. വൈ എസ് മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 585908 എന്ന നമ്പറിലേക്ക്.

0: ആൽഫി, എന്തുകൊണ്ട് വിശേഷം? ഹലോ.
1: ഹലോ,
0: സുഖമായിട്ടിരിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചോ? ഓക്കെ. അപ്പൊ ഇന്ന് എന്തെങ്കിലും വിഷസ് അറിയിക്കാനായിരിക്കുമല്ലോ വിളിച്ചിരിക്കുന്നത്. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അഭിഷേക്. കൂട്ടുകാരന് എന്താണ് സ്പെഷ്യൽ? എന്താണെന്ന്? എന്താണ് കൂട്ടുകാരന്റെ പിറന്നാളാണോ ഇന്ന്? ഓക്കെ, അപ്പൊ കൂട്ടുകാരന് വേണ്ടിയിട്ട് ആൽഫി വിഷ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പറയാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് ആൽഫിയാണ് വിളിച്ചിരുന്നത്. ആൽഫിയുടെ ഒറ്റ സുഹൃത്തായിട്ടുള്ള അഭിഷേകിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അഭിഷേകിന് ആ സ്റ്റേഫം 90 പേരിലും എൻ്റെ പേരിലും ആൽഫിയുടെ പേരിലും നല്ലൊരു പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ കേട്ടോ. ഒരുപാട് വർഷം മുൻ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ നമ്മൾ ഇതേപോലെ ഒരു വിഷസ് പറഞ്ഞ് വിളിച്ച ആൽഫിക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ് കേട്ടോ. ആൻഡ് ഒരുപാട് മെസ്സേജസ് ഇപ്പോഴും നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയശ്രീ ടീച്ചറാണ്. ടീച്ചർ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ എഫ് എം, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജയശ്രീ ടീച്ചറാണ്. എൻ്റെ 87-88 എല്ലാ ഫ്രണ്ട്സിനും നല്ല ഒരു വിഷസ് കൊടുക്കണം. നല്ല കൂട്ടുകാരാണ്, നമുക്ക് എന്നും കൂടി ഉണ്ടാക്കും. ദീസ് ഫ്രണ്ട്സ് ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാലും ജയശ്രീ ടീച്ചറിൻ്റെ 87-88 ആ കാലഘട്ടത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. ആൻഡ് ഓൾസോ ജയശ്രീ ടീച്ചർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രിയ, ഗുഡ് മോർണിംഗ് സുൽത്താന. ഒറ്റപ്പെടലുകളെ ഇല്ലാതാക്കുന്നത് നല്ല സൗഹൃദങ്ങളാണ്. അതിനെ എന്നും എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ആ സൗഹൃദം എപ്പോഴും നമുക്കൊരു തണലും ആശ്വാസവുമായിരിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പെട്ടെന്നങ്ങ് മറക്കുമല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഓൾസോ ജയലേഖ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യാണ് കേട്ടോ. ആൻഡ് എന്നാലും ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ആയതാ വൈൻഡ് അപ്പ് ചെയ്ത് പോവുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിള്ളും പാട്ടുകളും ഒരുപാട് അപ്ഡേറ്റ്സും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസിസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: കൊല്ലം മിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
5: മിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 10 വർഷത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 20 മിനിറ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ മോർണിംഗ് മോജോയിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ്സിലോട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ സമയത്തെ വെച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഏകദേശം 149 ഓണം വിപണന മേളകളാണ് നടക്കാൻ പോകുന്നത്. ഓണക്കിറ്റുകൾ, ഓണസദ്യ, മെഗാമേള തുടങ്ങിയ വിപുലമായിട്ടുള്ളൊരു വിപണന ശൃംഖലയാണ് കുടുംബശ്രീ ഒരുക്കുന്നത്. അതും ഡേറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് 20 മുതൽ 25 വരെയാണ് മേള നടക്കുന്നത്. കൂടാതെ നമ്മുടെ ഓരോ CDSഉം കുറഞ്ഞത് 100 ഓണക്കിറ്റുകൾ വിപണിയിൽ എത്തിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മഗതി കുടുംബങ്ങൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക പരിപാടിയും അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഓണസദ്യയുടെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ ഓണസദ്യ വിതരണത്തിനും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കുടുംബശ്രീ ഇത്തവണത്തെ ഓണം തൂക്കും എന്ന രീതിയിലാണ് തോന്നുന്നത്. അപ്പോൾ ഡേറ്റ് ആരും മറക്കണ്ട, ഈ വരുന്ന ഓഗസ്റ്റ് 20 മുതൽ 25 വരെയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇല്ലേ ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ് ചന്ദമുക്ക് കൊട്ടാരകര ശിൽപ ഗോൾഡ് പ്യൂർ ഗോൾഡ്.
0: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ് ചന്ദമുക്ക് കൊട്ടാരക്കര.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: 40 varshathe vishwastha parampariyavumayi New Padma Textiles, Ladies Wear, Kids Wear, Men's Wear, Wedding Wears thodangi athyugran collections inde one shekharam. New Padma Textiles, opposite to KMK Hospital, Kunnikod.
6: Vishal Opticals, Midamay nirakil kannadagalude vipulamaya shekharam. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
7: Morning Mojo.
8: Once again we are back on Morning Mojo with me RJ Sultana. ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമുക്ക് എല്ലാവർക്കും കുഞ്ഞിലേ മുതലുള്ള ഒരു ആഗ്രഹമാണല്ലോ എന്തെങ്കിലും ISRO അണ്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. എന്നാൽ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കായിട്ട് ഒരിക്കലും അപ്ഡേറ്റും ആയിട്ടാണ് ഇപ്പോൾ ISRO വന്നിരിക്കുന്നത്. യെസ്, ISRO അണ്ടറിൽ അസിസ്റ്റന്റ് UDC സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ 242 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിക്ക് 60% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സാവുക ആൻഡ് ഓൾസോ നിങ്ങൾ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കും, അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ബിരുദം ഇല്ലാത്തവർക്കും ധൈര്യമായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 2026 ഓഗസ്റ്റ് 16 ലാസ്റ്റ് ഡേറ്റ്. കൂടാതെ 18 മുതൽ 28 വയസ്സിന് അകത്ത് പ്രായമുള്ളവർക്കാണ് അവസരം. പിന്നെ OBC SC ST തുടങ്ങിയ സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ചെറിയൊരു ഇളവും വന്നിട്ടുണ്ട്. മാസം 25,500 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ തുടങ്ങുന്ന ഈ കേന്ദ്ര സർക്കാർ ജോലിക്ക് DA HRA തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. പിന്നെ എഴുത്തു പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിവയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് അവസരം ലഭിക്കുക. അപ്പോൾ എന്തായാലും ഇനിയും വൈകി നിൽക്കാതെ നിങ്ങൾക്ക് ISRO വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നുകൂടി പറയുകയാണ്, ISRO.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കി കളയരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ഇഷ്ടം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: മോർണിംഗ് ഓജോ.
5: Once again, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 52 മിനിറ്റ് ആയിരിക്കണം, അതായത് ഇന്നത്തെ മോർണിംഗ് മോജോ എനിക്കിവിടെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അതിനു മുന്നായി ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട്. യെസ്, ഇന്ന് August 3 മരണാനന്തര അവയവദാനത്തിലൂടെ മറ്റൊരാൾക്ക് ജീവൻ പകരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദേശീയ അവയവദാന ദിനമാണല്ലേ ഇന്ന്. 1994 ഇന്ത്യയിൽ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നതും ഇതേ ദിവസം തന്നെയാണ്. ഇതോടൊപ്പം ജനിതക വ്യതിയാനം മൂലമുണ്ടാകുന്ന ക്ലോസ് സിൻഡ്രം എന്ന അപൂർവ രോഗത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്താനും നമ്മൾ ഈയിടെ തന്നെയാണ് കേട്ടോ മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇതോടുകൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം,
7: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
11: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
10: ഏവർക്കും സ്വാഗതം.
11: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
12: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി. ആൻഡ് ദ ടൈം ഈസ് 10 o'clock.

0: ആസ്രയായ എഫ് എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, ഉലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലവൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അഫ്സൽ.
0: അഫ്സലെ, വീടടുത്ത് തന്നെയാണോ?
1: കൊട്ടാരക്കര തന്നെയാണ്.
0: കൊട്ടാരക്കര തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ബ്രദർ, ഞാൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, അപ്പൊ അഫ്സൽ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഒരു 6 മന്ത് ആയി. ഇനി ഒരു എബ്രോഡ് നോക്കണം.
0: എബ്രോഡ് വന്നിക്കാണ്. ഡിഗ്രി കഴിഞ്ഞു 6 മാസം ആയല്ലേ?
1: അതെ അതെ.
0: എന്തായിരുന്നു പഠിച്ചത്?
1: BBA
0: ആയിരുന്നു പഠിച്ചത്. അപ്പൊ എന്തുകൊണ്ടായി BBA ഒക്കെ ചൂസ് ചെയ്തത്?
1: BBA ബിസിനസ് ഒക്കെ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ട് ആ ഒരു ഫീൽഡിലോട്ട് വന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തന്നെ പഠിച്ചു അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഇനി എബ്രോഡ് പോകാൻ നിൽക്കണം?
1: അതെ, എബ്രോഡ് പോകാൻ നിൽക്കണം.
0: ഓക്കെ, എന്തുകൊണ്ടാ നമ്മുടെ നാട്ടിൽ തന്നെ PG നോക്കാത്തത്?
1: കാരണം എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് എബ്രോഡ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല ടൈം എടുക്കും. ഞാൻ നോക്കിയിട്ട് എബ്രോഡ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം നാടിനെ അപേക്ഷിച്ച് നമ്മളൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് വേറെ സത്യം. പക്ഷേ നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ നമുക്കിപ്പം പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റും.
0: ഓക്കെ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ എബ്രോഡ്സിലൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ അത് കുറച്ച് കുറവാണല്ലേ?
1: വളരെ പറഞ്ഞപ്പോൾ വളരെയധികം കുറവാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡിഗ്രീസ് ഒക്കെ ഉള്ള കുട്ടികൾ പോലും ഇന്ന് ജോലി ഇല്ല നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ടല്ലേ?
1: അതെ, ഒരുപാട് പേര് എന്റെ കൂടെ പഠിച്ചതിൽ എന്റെ വാച്ചിൽ 60 പേരുണ്ടായിരുന്നു. 60 എന്റെ അറിവിൽ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ മീൻസ് ഈ ഒരു കോഴ്സ് ചെയ്തതിന് ശേഷം അവർക്ക് ജോബ് ആട്ട് ആ ഒരു രീതിയിലോട്ട് കിട്ടും. എന്നാലും നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിങ് സാലറി ഒരു 50K കിട്ടത്തോളൂ. എന്നാലും അതും കൊടുക്കാത്ത കമ്പനികളും ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ എബ്രോഡിലോട്ട് പോകുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ജോലി ഇനി കിട്ടിയാൽ പോലും കിട്ടുന്ന സാലറി എന്ന് പറയുമ്പോൾ ഒരു 10-15 രൂപ 15-20 കിട്ടുന്നുള്ളല്ലേ? അതൊക്കെ നമുക്ക് മുൻപോട്ട് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ചോദ്യമായിരിക്കും അല്ലേ?
1: അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും, പിന്നീട് നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാര്യം നമുക്ക് ആ ഒരു എമൗണ്ട് കൊണ്ട് മുമ്പോട്ട് പോകും നടക്കില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഭാവിയെ പറ്റിയും ലൈഫിനെ പറ്റിയും ഇങ്ങനെ അഫ്സലിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അഫ്സലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരും ഇങ്ങനെ പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: മുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ അഫ്സലിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഫ്സലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ അഫ്സലെ, നമ്മുടെ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്നാണ് അഫ്സലിന് തോന്നുന്നത്?
1: ജോലിയില്ലായ്മ തന്നെയാണ്.
0: അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ് അല്ലേ?
1: അതെ അതെ. കാരണം നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളൊരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഡിഗ്രിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മീൻസ് ഒരു കോഴ്സ് ചെയ്താൽ തന്നെ ആ കോഴ്സ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിയും ആ കോഴ്സും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. അതുപോലെ തന്നെ ജോലി കിട്ടുവാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് കിട്ടുന്നത്. അതും ഫേസ് ചെയ്യേണ്ട ഇഷ്യൂ എന്ന് പറയുന്നത് തുച്ഛമായ സാലറി. പിന്നെ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതലും ഇതിൽ കണ്ടുവരുന്നത്. പിന്നെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണമെന്ന് തോന്നിക്കഴിയുമ്പോൾ അങ്ങനെ ചിന്താഗതി വന്നു കഴിയുമ്പോൾ എല്ലാവരും എബ്രോഡ് ചൂസ് ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും എബ്രോഡിലേക്ക് പുറം രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന പറയുന്നത് അല്ലേ? അപ്പം എന്തായാലും പോകുന്നത് വെറുതെ അല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇന്ന് പഠിച്ച് ജോലി കിട്ടുന്നില്ല. പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ജോലി കിട്ടുന്നില്ല. ഒരുപാട് പേര് ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ആർക്കും ജോലി കിട്ടാത്തതുകൊണ്ട് തന്നെ അവരെന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടി അങ്ങ് പോവുകയാണല്ലേ? അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ വലിയൊരു മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എസെൻഷ്യൽ ആയ ഒരു ഫാക്ടറാണ്. സോ അപ്പോൾ എന്തായാലും ഭാവിയിലെങ്കിലും ഒരു വലിയ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും അഫ്സലെ ഇന്ന് പരിചയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ അഫ്സലിനെയാണ് കേട്ടോ. ദീപുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനേനാഥ്. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
0: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447 9683 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: FM. Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: കൃഷ്ണ.
0: കൃഷ്ണ ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: അതെ,
0: അടുത്ത് തന്നെയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ അമ്മ ഞാൻ മാത്രമേ ഉള്ളൂ.
0: ഒറ്റ മോളാണ്?
1: അതെ.
0: സന്തോഷമായിട്ട് പോകുന്ന എല്ലാരും?
1: സന്തോഷമായിട്ട് പോകുന്നു.
0: ഓക്കെ, അപ്പോഴേ എന്താ ചെയ്യുന്നേ?
1: ഞാൻ അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുവാ.
0: ഓക്കെ, അടിപൊളി. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു.
0: എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടർ ചൂസ് ചെയ്തേ?
1: അതിപ്പം പേഷ്യൻസിനെ നോക്കണം, അങ്ങനെ ഒരു അനസ്തേഷ്യ ഫീൽഡിലോട്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ മെഡിസിൻ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു, അപ്പൊ ഞാൻ ഇതാ ചൂസ് ചെയ്തേ.
0: ഓക്കെ, ഒരു മെഡിക്കൽ രംഗം ഇഷ്ടമാണ്, പിന്നെ മെഡിസിനോട് താല്പര്യമില്ല, അതുകൊണ്ട് നമ്മൾ ഈ ഒരു രംഗം എടുത്തല്ലേ.
1: അതെ അതെ.
0: ടോട്ടലി ജോബ് അടിപൊളിയാണ്?
1: അതെ അതെ, അടിപൊളിയാണ്.
0: ഓക്കെ, അപ്പോഴേ ലൈഫിൽ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ടോട്ടലി
1: ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല.
0: അപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹമൊക്കെ എന്താണ്?
1: ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്ക് ലോകം മൊത്തം ചുറ്റി കാണാനാണ് ആഗ്രഹം.
0: വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ?
1: അതെ അതെ.
0: ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: അതെ, ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ സാധിക്കട്ടെ, ജോലിയൊക്കെ മനോഹരമായിട്ട് പോട്ടെ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്ന ജോലിയാണ്. അപ്പൊ എന്തായാലും മുൻപോട്ട് സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ, പരിചയപ്പെടുന്ന സന്തോഷം.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ കുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് അനസ്തേഷ്യ ടെക്നീഷ്യനായ കൃഷ്ണ ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
1: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് മറ്റൊരു കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: രാഹുൽ.
0: രാഹുലെ, വീട് അടുത്ത് തന്നെയാണോ?
1: അതെ, അടൂരാണ്.
0: അടൂരാണ്, ഓക്കെ. അടൂർ കഴിഞ്ഞ പരിപാടി?
1: ഇവിടെ ഇനിയിപ്പോ ജോലിയിലോട്ട് പോവാണ്. കൊല്ലത്താണ് ജോലി, ഫ്രണ്ട് നോക്കി നിൽക്കുകയാണ്.
0: ഓക്കെ, ജോലിക്ക് പോകുമ്പോ ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണല്ലേ?
1: അതെ അതെ.
0: ശരി ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, അച്ഛൻ.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകും?
1: അതെ, എല്ലാരും ഹാപ്പിയായിട്ട് പോകും.
0: അപ്പോഴേ, എന്താ ഇപ്പൊ ചെയ്യുന്നത്?
1: ഞാനൊരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യാണ്. കൊല്ലത്ത്.
0: കൊല്ലത്ത് വർക്ക് ചെയ്യാണ്. ഓക്കെ, ജോലിയൊക്കെ സന്തോഷമായിട്ട് പോകും?
1: അതെ, എല്ലാം ഹാപ്പിയായിട്ട്, നല്ല രസമായിട്ട് പോകും.
0: ഓക്കെ, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ശരി, അപ്പോഴേ മഴയുണ്ടോ?
1: ആ, പിന്നെ മഴയല്ലേ ഇപ്പൊ പ്രശ്നം. ഒന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുന്ന ഏറ്റവും വലിയ തടസ്സം ഇപ്പൊ മഴ തന്നെയാണ്.
0: മഴയാണല്ലേ, ഭയങ്കര പ്രശ്നമാണ്. മഴ കുറച്ചാണ് മുന്നേ നമുക്ക് നല്ല വെയിലിന്റെ പ്രശ്നമായിരുന്നു. സമ്മർ നമ്മളെ പിടിച്ചു കുളിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം മഴയാണ് ഇപ്പൊ ഇഷ്യൂ അല്ലേ?
1: അതെ അതെ, എല്ലാരും നന്നായിട്ട് രീതി ബാധിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളായാലും ശരി, ഇപ്പൊ നമുക്കായാലും ഭയങ്കര രീതിയിൽ പ്രശ്നമാണ്. ഒന്ന് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുന്നു.
0: തീർച്ചയായും തീർച്ചയായും, നമ്മൾ കേരളത്തിന്റെ കാലാവസ്ഥ കുറച്ച് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2012 ഒരു വലിയ പ്രളയമാണ് നമ്മൾ ഫേസ് ചെയ്തത്. അപ്പൊ എന്തായാലും അതുപോലെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാല്ലേ?
1: അതെ അതെ,
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. അടൂർ സ്വദേശിയായ രാഹുലിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി അടൂർ സ്വദേശിയായ രാഹുലിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഹുലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രാഹുലിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും? ഇപ്പൊ
1: പഠിച്ചു കഴിഞ്ഞ ഒരാൾക്കും വല്ലാണ്ട് ജോലിയൊന്നും ഇല്ല. കേരളം ഭയങ്കര ലിറ്ററേസ് റേറ്റിൽ ഭയങ്കര കൂടുതലാണ്. പക്ഷെ ജോബിന് എല്ലാവരും അബ്രോഡിലോട്ട് ആശ്രയിക്കുന്നതാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഫേസിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളം ലിറ്ററസി റേറ്റിൽ ടോപ്പ് ആണെന്ന് പറയാം അല്ലേ. പക്ഷെ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ എംപ്ലോയ്മെന്റ് നോക്കുന്നത് അല്ലെങ്കിൽ ജോലി കിട്ടുന്ന അവസ്ഥയെ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ അല്ലേ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ആർക്കും ജോലി ഇല്ല എന്നുള്ളത് ഒരു വലിയ വാസ്തവമാണ് അല്ലേ.
1: അതെ അതെ, അതുകൊണ്ട് മാത്രമാണ് എബ്രോഡ് എല്ലാവരും ആശ്രയിക്കുന്നത്. ഇപ്പം ഇവിടെ തന്നെ ആൾക്കാർ ഭയങ്കര കുറവായിട്ട് മാറുന്നു, എല്ലാവരും എബ്രോഡിലോട്ടാണ് കൂടുതലും ചേക്കേറുന്നത്. ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല കുറച്ചുകൂടെ സാലറി കൂടുതലാണ്, പിന്നെ കുറച്ചുകൂടെ നല്ലതാണ് എല്ലാ രീതിയിലും നോക്കുമ്പോൾ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പറയുകയാണ്. അപ്പൊ എന്തായാലും വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം പഠിച്ചിറങ്ങുമ്പോഴേ എബ്രോഡ് പോകുന്നത്. കാരണം അവർക്ക് പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ പുറത്ത് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ അത് ഇല്ല എന്ന് തന്നെ പറയാല്ലേ. സോ അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു വലിയ മാറ്റം ഇവർക്ക് തന്നെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇതൊക്കെ ഒരുപാട് അഫക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. സോ അപ്പൊ എന്തായാലും ഒരു വലിയ നല്ല മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഭാവിയിൽ സർക്കാരൊക്കെ ഇതിന് വേണ്ട നടപടി വേഗം തന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ.
1: അതെ അതെ
0: ശരി. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം.
1: അതെ
0: ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലൊക്കെ ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് അടൂർ സ്വദേശിയായ രാഹുലിനെയാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഹലോ, നമസ്കാരം, ഇതാരാണ്?
7: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
6: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
7: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
6: 1000 പറ മുത്തുണ്ടേ.
8: അനക്കെടുപ്പത് പൊന്നുണ്ടേ, 1000 പറ മുത്തുണ്ടേ.
9: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ ഓണിയോ ആശ്രയ FM 90.
10: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: മ്യൂസിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ടൈം മെഷീൻ. നമ്മളെ പഴയ കാലത്തേക്കും പ്രിയപ്പെട്ട നിമിഷങ്ങളിലേക്കും ഒരു സെക്കൻഡ് കൊണ്ട് എത്തിക്കാനായിട്ട് പാട്ടുകൾക്കൊരു പ്രത്യേക പവറുണ്ട് അല്ലെ? അങ്ങനെ നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുള്ളത്. ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഈ തിങ്കളാഴ്ച ദിവസം കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഇനി 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ലൈവിലേക്ക് വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474219090 0474219909. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490909026649909. നമ്മുടെ കാസറ്റ് കഫേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റോജ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടിയാണ്, പുതു വെള്ളയുമഴ. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ആദ്യം കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. 10th വാർഷികത്തിന് നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
9: Yasit Coffee,
10: Yasit Coffee,
9: ivide ishtam pole vaattu,
10: ishtam pole vaattu.
11: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ,
12: നമസ്കാരം. രാംജി.
11: രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിട്ടിരിക്കുന്നു. കുറച്ചു നാളായല്ലോ സംസാരിച്ചിട്ട്.
12: അത് നമ്മുടെ തന്നെയല്ലേ, ഞാൻ വിളിക്കാറുണ്ട്.
11: വിളിക്കാറുണ്ട്, പക്ഷെ നമ്മള് തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ചു നാളായി. കൊറേ നാളായി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിട്ടിരിക്കുന്നു അല്ലേ? മഴയൊക്കെ ഉണ്ടോ?
12: ഇപ്പൊ
11: മഴയില്ല, ചെറുതായിട്ട് തോർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. അതെ, എന്തായിരുന്നു? കോട്ടയം ജില്ലയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. എന്റെ വീടിന്റെ ഒക്കെ അവിടെ നല്ല സീനായിരുന്നു അവിടെ ആക്ച്വലി. പക്ഷെ വീട്ടില് പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നമില്ല. അവിടെയൊക്കെയാണ് കുറച്ചുകൂടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. തൊടുപുഴ പാലായിലാണ്, പാലായിലാണ് സ്ഥലം. പാലായി തന്നെയല്ല, കുറച്ചങ്ങോട്ട് മാറിയാൽ മതി, അവിടെ വെള്ളം കയറത്തില്ല. പക്ഷെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. പ്രശ്നമില്ല. അതെ അതെ അതെ, ഇപ്പൊ ചെറുതായിട്ട് വലിയ കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അമ്മയൊന്നും ജോലിക്ക് പോയില്ല, വണ്ടി ഇല്ലാത്തോണ്ട്. ചോദിച്ചിട്ടില്ല. അമ്മ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ്, സ്കാനിങ് സെന്ററിലെ ഓഫീസില് വർക്ക് ചെയ്യാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്, PHSC. ഒറ്റ മോളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ അഹങ്കാരമൊന്നുമില്ല, വിഷമോൾ ഒറ്റ മോളായതുകൊണ്ട്. ഏയ്, ഒന്നും തോന്നത്തൊന്നുമില്ല. എല്ലാരും പറയാറുണ്ട് ഇങ്ങനെ. ആ, പൊതുവെ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്, ഒറ്റ മോളാകുമ്പോ ഭയങ്കര സന്തോഷമല്ലേ, ഫുഡൊക്കെ കിട്ടുമ്പോ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര വിഷമമാണ്, ഒറ്റ മോളാകുമ്പോ നമുക്ക് വിഷമം വരുമ്പോ സങ്കടം പറയാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോ ചെറിയ വിഷമമുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു. അനുപ്രിയ സുഖായിട്ടിരിക്കുന്നോ? ആ, പറഞ്ഞേക്കാട്ടോ. ഏലിക്കുട്ടി വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്.
12: എന്തുപറ്റി?
11: ഓക്കെ, പിന്നെ പറയാം. ഓക്കെ, അനുപ്രിയ സുഖായിട്ടിരിക്കുന്നോ? അനുപ്രിയ, സുഖമായിട്ടിരിക്കുന്നു. അന്വേഷണം പറയണം കേട്ടോ. അവധിയാണ്. ഓക്കെ, ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ? ആ, മറ്റേ വെള്ളി നക്ഷത്രം എന്ന സിനിമയ്ക്കകത്തെ പാട്ടല്ലേ. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി, ആ പാട്ടല്ലേ. ബാക്കി ഞാൻ പാടി വെറുപ്പിക്കുന്നില്ല, ഞാൻ പൊതുവെ അങ്ങനെ പാട്ട് പാടാറില്ല.
12: അയ്യോ,
11: ആ എന്നാലും അയ്യോ, ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നേ. ഞാനിങ്ങനെ പാട്ട് പാടാറില്ല. ശ്രീശാന്ത് പാട്ട് പാടാറുണ്ട്, അനുഷ പാട്ട് പാടാറുണ്ട്, എനിക്ക് പാട്ടറിയില്ല. എന്തോ പറഞ്ഞോ.
12: നമുക്കേ
11: ആ പാടിക്കോ.
12: മധുര സംഗീതം കേട്ടു ഗാദാപനമായ സുഗമ സംഗീതം കേട്ടു. എന്തോ പറഞ്ഞതിന്റെ കാര്യം പറയുന്നു. ഞാൻ ആദ്യത്തെ പറഞ്ഞു, ഈ രണ്ടുപേരെ ആദ്യം അനാമികയാ പാടുന്നത്, ബാക്കി ഞാൻ രണ്ടുപേരും ഞാൻ പാടും.
11: ആണോ? സീരിയസ്ലി, എനിക്ക് സത്യമായിട്ടും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. എന്റെ ഓർമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു.
12: അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ ആ പറഞ്ഞ അത് തന്നെ. തുള്ളക്കാരന് ആരെ അറിയില്ല, തുള്ളക്കാരനെ എല്ലാവർക്കും അറിയാം.
11: അതെ അതെ അതെ അതെ.
12: നിങ്ങൾ എത്ര പേരോട് സംവദിക്കുന്നേ കുട്ടി.
11: അതെ, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാറുണ്ട്, പക്ഷെ ആരുടെയും പേരൊന്നും മറന്നു പോവാറില്ല കേട്ടോ. ടു ബി ഓണസ്റ്റ്, അത് ഞാൻ മറക്കാറില്ല. ആ,
12: ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോട്ടോ.
11: ഇല്ലില്ല. ഓക്കെ, പാട്ട് ഡെഡിക്കേഷൻ ആർക്കാണ്?
12: അംഗൻവാടിയിലെ സ്നേഹക്കുട്ടി.
11: ഓക്കെ, നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലെ സ്നേഹക്കുട്ടിക്കാണോ?
12: അതെ.
11: ഓക്കെ, അപ്പോ സ്നേഹക്കുട്ടി
12: അവളെ ഈ മൂന്ന് വയസ്സിൽ ഇത്രയും പഠിപ്പിച്ചെടുത്ത ടീച്ചർക്കും,
11: ഓക്കെ, പഠിപ്പിച്ചെടുത്ത ടീച്ചർക്കും ഈ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലേ.
12: മൂന്ന് വയസ്സിലൂടെ ഇത്രയും ജില്ല കറക്റ്റ് ആയിട്ട് ഓർഡർ പോയി പറഞ്ഞു.
11: അതെ അതെ അതെ.
12: അമ്മ അനാമികയായിരുന്നു, അനാമിക ശ്രദ്ധിക്കാൻ കിട്ടാറ്.
11: ആ അതെ, ഞാനുണ്ടായിരുന്നു. ശരിയാണ്. ഓക്കെ, അപ്പോ സ്നേഹക്കുട്ടിക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
12: പണ്ട് അതാ മോളെ പറഞ്ഞു, ഞാൻ കൂടുതൽ സംസാരിക്കുന്ന വളരെ കേട്ടാൽ ശരിയല്ല.
11: ആ അതെ,
12: അതുകൊണ്ടാ നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു.
11: ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് വെള്ളി നക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിദ്യാ സ്വരാജ് പാടിയിട്ടുള്ള കുക്കുറു കുക്കു കുറുക്കൻ എന്ന പാട്ടാണ്. ഇത് നമ്മുടെ അംഗനവാടിയിലുള്ള ശാന്ത ചേച്ചിയുടെ അവിടെയുള്ള കുട്ടിയായിട്ടുള്ള സ്നേഹക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പേര് കൃഷ്ണ, എനിക്ക് രാവണ പ്രഭു സിനിമയിലെ അറിയാതെ അറിയാതെ എന്ന് പാട്ട് വെച്ചു തരാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൃഷ്ണ ചോദിച്ചിരിക്കുന്ന പാട്ട് രാവണ പ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മയും പി ജയചന്ദ്രനും പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വരകളെഴുതി സുരേഷ് പീറ്റേഴ്സ് ഈനം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സുവിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ കേൾക്കാം രാവണ പ്രഭു എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: അട്ടിലി ഇട്ടിലി പറങ്കി താളി സെറ്റുമ സെറ്റുമസ, അച്ഛനും കൊച്ചനും കൊച്ചനി എത്തിയും സെറ്റുമ സെറ്റുമസ. അട്ടിലി ഇട്ടിലി പറങ്കി താളി സെറ്റുമ സെറ്റുമസ, അച്ഛനും കൊച്ചനും കൊച്ചനി എത്തി.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
5: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ FM, ഞാൻ രാജിയാണ്, പനവേലെ കണ്ണങ്കോട് നിന്നും. ആശ്രയയിലെ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണേ, വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഒരു നല്ല പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആശ്രയ FM, ഇന്നത്തെ കാസറ്റ് കഫേയിലൂടെ ധീരാ സിനിമയിൽ മെല്ലെ നീ മെല്ലെ വരൂ എന്ന ഗാനം സൗഹൃദവാണിയിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവുന്നൂർ നിന്നും മുഹമ്മദിക്കയാണ്. മുഹമ്മദിക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു പഴയ പാട്ടാണ് കേട്ടോ. 1982 റിലീസായിട്ടുള്ള ധീര എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സതീഷ് ബാബുവും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള മെല്ലെ നീ മെല്ലെ വരൂ എന്ന പാട്ടാണ്. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ മുഹമ്മദ് ഇക്കയ്ക്ക് വേണ്ടിയിട്ടും സൗഹൃദവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. ഭുവനേശ്വർ, കട്ടക്, ഗഞ്ചം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭുവനേശ്വരിലെത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം കട്ടക്കിലെ ബനാരയിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യും. നാളെ ഭുവനേശ്വരിൽ നിന്ന് പ്രത്യേക ട്രെയിനിൽ രാഷ്ട്രപതി ബർഹാംപൂരിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഗഞ്ചം ജില്ലയിലെ തപ്തപാനിയിൽ മാ കൻഹുനി ദേവി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വരിലും കട്ടക്കിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ബർഹാംപൂർ റെയിൽവേ സ്റ്റേഷൻ, തപ്തപാനി ക്ഷേത്ര സമുച്ചയം, ആർമി എയർ ഡിഫൻസ് കോളേജ് തുടങ്ങിയയിടങ്ങൾ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചേക്കും. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് അവതരിപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ്. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായി എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് പമ്പാസ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇതുവരെ കാലവർഷക്കെടുതിയിൽ 15 മരണം സംഭവിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സുരക്ഷാ സന്നാഹം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 165 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ല അതീവ ജാഗ്രതയിൽ തുടരുമ്പോഴും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നു. അപ്പർ കുട്ടനാടൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥിന്റെയും എ പി അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘത്തോടൊപ്പം 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി വൈകിയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിൽ 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. തിരുവല്ല നഗരത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. മാലക്കര ഭാഗത്ത് പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പമ്പാ ത്രിവേണിയിലും ശക്തമായ ഒഴുക്കാണുള്ളത്.
0: എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: മൂവാറ്റുപുഴ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് എല്ലാ പോയിന്റുകളിലും മുന്നറിയിപ്പ് നിലയിൽ താഴെയാണെന്നത് ആശ്വാസം പകരുന്നു. നിലവിൽ ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുമ്പായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ മാസം 30 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 80 പേർ മരിച്ചതായി പ്രദേശത്തെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് പൌരാവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക സംഘത്തിന്റെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 13 സ്വർണമെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 4 സ്ഥാനമാണ് ലഭിച്ചത്. ഇന്നലെ ഗ്ലാസ്കോവിൽ നടന്ന സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി അവകാശപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ ഫയൽ ചെയ്ത ലൈംഗിക പീഡന കേസിൽ മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് മുൻ BJP MP ബ്രിജ് ഭൂഷൺ സിംഗ്.

0: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പാത വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു.
1: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റവും ഇഷ്ടത്തോടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ അനാമിക കുട്ടി, ജയശ്രീ ടീച്ചർ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കാനോ കേട്ടോ ടീച്ചർ. എൻ്റെ 87-88 ബാച്ചിലെ കൂട്ടുകാർക്ക് വേണ്ടി ക്ലാസ്മേറ്റ്സ് ഫിലിമിലെ സോങ് വെച്ചു തരാമോ? എല്ലാ ആർജിയുമാരെയും എന്നെ അന്വേഷണം അറിയിക്കണം. ഓക്കെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയശ്രീ ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ 87-88 ബാച്ചിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു സിനിമ റിലീസായതിനു ശേഷം പല ക്യാമ്പസ് മൂവികളിലും വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരു തലമുറയെ പിടിച്ചു കുലുക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു ക്ലാസ്മേറ്റ്സ്. എല്ലാ ഒരു സിനിമയിലെ ഓരോ പാട്ടുകൾ കേൾക്കുന്ന സമയത്തും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ഓർക്കാറുണ്ട്. കോളേജ് ഡേയ്സ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യാറുണ്ട്. എന്തായാലും ഓർമ്മകളൊക്കെ അയവറക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ജയശ്രീ ടീച്ചർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ. എനിക്ക് മേഘം മൽഹാർ എന്ന മൂവിയിലെ ഒരു നിറ പുഷ്പമായി എന്ന ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മേഘം മൽഹാർ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഒ.എൻ.വി. കുറുപ്പിന്റെ വരികൾക്ക് രമേശ് നാരായണൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് ജയലേഖ ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ.
8: ഹലോ, നമസ്കാരം മോളെ.
7: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
8: ഇത് നെടിയവിളയിൽ നിന്നും പറയുന്നെങ്കിലും പാണമ്പറം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ അംഗൻവാടി, പാണമ്പറം.
7: ഓക്കെ, അംഗൻവാടിയിൽ നിന്നും ശാന്ത ചേച്ചിയാണ്.
8: അതെ.
7: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
8: വിശേഷം നല്ല വിശേഷം. മക്കളൊക്കെ ഇന്ന് ഉറങ്ങി, ഞാൻ മാത്രമേ ഉള്ളൂ.
7: ഓക്കെ.
8: പിന്നെ അവിടെ ഈ നെടിയവിള അംഗൻവാടി എന്ന് പറയാൻ കാരണം, നെടിയവിള എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്.
7: എന്തുകൊണ്ടാണ്?
8: അതാണ്, എന്റെ ചേട്ടായി നെടിയവിള ടൗണിലെ കെട്ടിലോട് വർക്ക് ചെയ്യുന്ന ആളാണ്.
7: ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണല്ലേ മറക്കാൻ പറ്റാത്ത.
8: അതുകൊണ്ടാണ് ഈ നെടിയവിള എന്ന് പറഞ്ഞു പോകുന്നത്.
7: ഓക്കെ.
8: പിന്നെ എന്റെ അംഗൻവാടിയിലെ ശ്രേയക്കുട്ടി, ശ്രേയെന്നാണ് എന്റെ മോടെ പേര്. ജില്ലകളൊക്കെ പറഞ്ഞ കുട്ടിയുടെ പേര് ശ്രേയെന്നാണ്.
7: ശ്രേയക്കുട്ടി എന്നാണ്. ഓക്കെ, 14 ജില്ലകളുടെ പേര് പറഞ്ഞ മിടുക്കി കുട്ടി ശ്രേയക്കുട്ടിയാണ്.
8: ശ്രേയാണ്, ഇപ്പം ശ്രേയ ഉറങ്ങുവാണ്.
7: ഓക്കെ. അപ്പൊ
8: പാട്ട് പാടിത്തരണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു, പാട്ട് പഠിച്ചിട്ടിരിക്കുവായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി.
7: ഓക്കെ, അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോ പാട്ട് പാടിത്തരണം കേട്ടോ.
8: ഓക്കെ ഓക്കെ.
7: ശ്രേയക്കുട്ടിയോട് പ്രത്യേകം അന്വേഷണം പറയുകയും ചെയ്യണം.
8: എന്നെ ഈ ജില്ലകളൊക്കെ മോക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് എന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി എന്നെ ആ ചേട്ടൻ, എന്തുവാ റാംജി ചേട്ടനെ, ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടുണ്ടായിരുന്നു.
7: ഓക്കെ,
8: ചെന്നിരുന്നു. പക്ഷേ എന്നെ കാണാൻ പറ്റിയില്ല.
7: പക്ഷെ
8: അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹമെങ്കിലും ഞങ്ങൾക്ക് ഒരു അഭിനന്ദനം എന്റെ മോക്ക് വേണ്ടി.
7: ഓക്കെ.
8: ഇത് പറയാൻ കാരണം മോളെ, എന്റെ മോനാണെങ്കിൽ ഇപ്പൊ 28 വയസ്സുണ്ട്.
7: ഓക്കെ.
8: അപ്പൊ മോനാണെങ്കിൽ അംഗൻവാടി പഠിക്കുന്ന സമയത്ത് ആ ടീച്ചർ അടിച്ചോണ്ട് വരുന്ന സ്പ്രേയുടെ മണം പോലും ഇപ്പൊ എന്റെ മോന്റെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട്.
7: അവൻ
8: പറയും. അപ്പം അംഗൻവാടി പഠിക്കുന്ന ഒരു കാര്യങ്ങളും ഈ 3 വയസ്സിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്താണെങ്കിലും അവരെത്ര വളർന്നാലും ആ കാര്യം മറക്കത്തില്ല
7: തീർച്ചയായിട്ടും.
8: അപ്പം ആ മോൻ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മയെ, കുഞ്ഞുങ്ങള് അമ്മയെ ഒന്ന്, അമ്മ എത്ര പ്രായം ചെന്നാലും അമ്മയെ മറക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ മനസ്സിലോട്ട് നല്ല കാര്യങ്ങൾ അമ്മ ഈ തീം അനുസരിച്ച് പറയുന്നതിൽ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താല് ആ മക്കൾ അമ്മയെ ഒരിക്കലും മറക്കത്തില്ല. അമ്മ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ മോനാണ് എനിക്ക് കൊറേ ജനറൽ നോളജ് ഒക്കെ എഴുതി ഒരു ബുക്കിനകത്ത് എഴുതി തന്ന്. ഞാനും പഠിക്കും, എന്റെ
7: മക്കളും പഠിക്കും. ഓക്കെ, നമ്മളും പഠിക്കുന്നുണ്ട്, മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലേ.
8: അതിന് കാരണം എന്റെ മോൻ തന്നെയാണ്.
7: ഓക്കെ, അപ്പൊ മോനൊപ്പം ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ്. ഇനി എന്തായാലും ശ്രേയക്കുട്ടി വലുതാകുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കൂലോ, എനിക്ക് 14 ജില്ലകൾ പറഞ്ഞു തന്നത് എന്റെ ശാന്ത ടീച്ചർ ആയിരുന്നു എന്ന് പറയൂലോ. അപ്പൊ കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്.
8: നമ്മളിപ്പം പുറത്തോട്ടൊക്കെ നിൽക്കുമ്പോഴും ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും മക്കൾ ഓടി വന്ന ആ ടീച്ചറെ എന്നും പറഞ്ഞു വന്ന് നമ്മളെ ആ വിളിക്കുന്ന ആ ഒരു വിളിയിൽ തന്നെ നമുക്ക് എന്തൊരു ആശ്വാസം എന്നറിയാവോ.
7: ടീച്ചറെ
8: എന്നുള്ള വിളി കേൾക്കാനല്ല, ആ മക്കൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ.
7: അതെ അതെ, തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു സ്നേഹം ഉണ്ട് അവരുടെ മനസ്സിൽ.
8: സ്നേഹമുണ്ട്, എപ്പോഴും ഉണ്ടാവും. അത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ മോളെ, അമ്മയുടെ അടുത്ത് നിന്നും പിന്നെ അംഗൻവാടി ടീച്ചറിന്റെ അടുത്ത് നിന്ന് അവരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അത് അവരൊരിക്കലും മറക്കത്തില്ല.
7: മറക്കത്തില്ല തീർച്ചയായിട്ടും.
8: ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് ഓരോ ദിവസം അടിച്ചു പൊളിച്ച് ഞങ്ങൾ കഥയും പാട്ടും ആഹാരവും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും.
7: ഫുൾ ഓൺ ഫുൾ പവറിൽ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ശാന്ത ചേച്ചി ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
8: മോളെ, മനസ്സിലൊരു മഞ്ഞു തുള്ളി എന്ന പടത്തിലെ പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ എന്ന പാട്ടെന്ന് കേൾപ്പിച്ചേർന്നേ മോളെ.
7: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
8: ഇത് പാട്ട് കേൾക്കുന്ന എല്ലാ മനസ്സിനു വേണ്ടി, പിന്നെ എന്റെ ശ്രേയക്കുട്ടിക്കും ബാക്കിയുള്ള മക്കൾക്കും വേണ്ടി.
7: ഓക്കെ, ശ്രേയക്കുട്ടിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ.
8: ഓക്കെ, താങ്ക് യു മോളെ,
7: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
8: ഓക്കെ,
7: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 2000 റിലീസായിട്ടുള്ള മനസ്സിൽ ഒരു മഞ്ഞു തുള്ളി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സുരേഷ് സാർ വരികിലെഴുതി, ബോംബെ രവി മ്യൂസിക് കമ്പോസ് ചെയ്ത്, സുജാത മോഹൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പ്രണയിക്കുകയായിരുന്നു നാം എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലുള്ള ശ്രേയക്കുട്ടിക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടും ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാരികയാണ് കേട്ടോ. ഹലോ ചേച്ചി, എനിക്ക് സീതാ കല്യാണം ദുൽഖർ സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാരിക ചോദിച്ചിരിക്കുന്ന പാട്ട് സോളോ എന്ന സിനിമയ്ക്ക് വേണ്ടി രേണുക അരുൺ സുരേഷ് സൂരജ് എസ് കുറുപ്പ് പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സംഗീത് രവീന്ദ്രനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. സൂരജ് എസ് കുറുപ്പ് കൂടിയാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് എന്തായാലും ശാരികയ്ക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം സോളോ എന്ന സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10-ാം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Munamenmiyude Crunch, Aarogyathinte Punch.
5: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation Maga ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ,
7: ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ? രാജേഷേട്ടാ, റേഡിയോ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ഹലോ,
8: ആ പറഞ്ഞോളൂ.
7: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ?
8: നല്ല വിശേഷം.
7: മഴയൊക്കെ ഉണ്ടോ?
8: ആ മഴയുണ്ട്.
7: മഴയുണ്ടല്ലേ. കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
8: സുഖം സുഖം
7: സുഖമായിട്ടിരിക്കുന്നു. ഇനി വൈകുന്നേരം കയറണോ അല്ലേ?
8: ആ 3 മണിക്ക്.
7: ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
8: കഴിച്ചില്ല.
7: ഓക്കെ, ആ സമയം ആകുമ്പോ കഴിക്കുള്ളൂ അല്ലേ? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
8: എനിക്ക് പൊന്മുടി പുഴയടുത്ത് ഉരുത്തിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി.
7: ഇത്തവണ പാട്ട് പാടുന്നുണ്ടോ?
8: അടുത്തതാണോ
7: പാടാം? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
8: ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടിട്ട്, പിന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട്.
7: ഓക്കെ,
8: പിന്നെ എല്ലാവർക്കും വേണ്ടിട്ട്,
7: എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കാണ് ചേട്ടാ?
8: സുഖമായിട്ടിരിക്കും.
7: ആ സുൽത്താനയും സുഖമായിട്ടിരിക്കാണ്. എല്ലാരും സന്തോഷമുണ്ട്. ആ എല്ലാരും. അനുഷ, അനുഷയും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാജേഷ് ഷേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 2005 റിലീസായിട്ടുള്ള പൊന്മുടി പുഴയോരത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി മഞ്ജരിയും വിജയ് യേശുദാസും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ചിരി കണ്ടാൽ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ രാജേഷ് ഷേട്ടന് വേണ്ടിയിട്ടും, ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ FM, ഹായ് അനാമിക, സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കാനോ കേട്ടോ. ഞാൻ രമ്യ അനിൽകുമാർ പെരിങ്കുളത്ത് നിന്നും എനിക്ക് നക്ഷത്ര കൂടാരം എന്ന സിനിമയിലെ അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തുന്ന എന്ന പാട്ട് വെച്ചു തരാമോ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നക്ഷത്ര കൂടാരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ബിശു തിരുമലയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. S ബാലകൃഷ്ണനാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ടും, നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: പൊന്നു വിളയുന്ന മണ്ണിനെ പൊന്നുപോലെ കാക്കാം. കൃഷിയെ സ്നേഹിക്കാനും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ലൗഡ് സ്പീക്കറിൽ ഞാറ്റുവേല എന്ന സെഗ്മെന്റ്.
5: ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി.
4: എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
2: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: യാസിക് കഫേ,
7: യാസിക് കഫേ,
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 കഴിഞ്ഞ് കൃത്യം 50 എത്തി നിൽക്കുകയാണ്. നമുക്ക് 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ ഉള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവത് ചേച്ചിയാണ്. ഹായ് ആശ്രയ, എനിക്ക് ചന്ദ്രലേഖ മൂവിയിലെ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് ചന്ദ്രലേഖ എന്ന സിനിമയ്ക്ക് വേണ്ടി MG ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നീയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ FM, എനിക്ക് ദ പ്രീസ്റ്റ് എന്ന സിനിമയിലെ നീലാമ്പലെ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നീയക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി സുജാത മോഹൻ പാടിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ നീയക്കുട്ടിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാണ്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 o'clock.

ഓണക്കൊയ്ത്തിലൂടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ ഞാറ്റുവേല നമ്മൾ വിത്ത് മീ ജീവി. അങ്ങനെ ഓണം എത്തിയിരിക്കുന്നു, തയ്യാറെടുപ്പുകളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഓണത്തിന്റെ ഓണടങ്ങുന്ന വിരിപ്പ് കൃഷിയുടെ കൊയ്ത്ത് കാലമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷ കാലമായ ഓണമായിട്ട് കൊണ്ടാടുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികളെ സംബന്ധിച്ച് ഓണം പോലെ മറ്റൊരാഘോഷ കാലം ഇല്ല എന്ന് തന്നെ പറയാം. മേടത്തിൽ തുടങ്ങി ചിങ്ങത്തിൽ കൊയ്ത്തോടെ വിരിപ്പ് കൃഷി അവസാനിക്കും. ഓണക്കൊയ്ത്തെന്നും ചിങ്ങക്കൊയ്ത്തെന്നും ഇതിന് പേരുണ്ട് കേട്ടോ. നാട്ടും പ്രദേശത്തെ രീതി മാറുന്നതിനനുസരിച്ച് രണ്ട് പേരുകളിൽ അറിയപ്പെടും, ചിങ്ങക്കൊയ്ത്തെന്നും ഓണക്കൊയ്ത്തെന്നും. കന്നി വരെ നീളുമെന്നതിനാൽ കന്നിക്കൊയ്ത്തെന്നും പറയാറുണ്ട്. പല പാട്ടുകളിലും കവിതകളിലും ഒക്കെ ഈ പറഞ്ഞ ഓരോ പ്രയോഗങ്ങളും നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് പോലും ഓണക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ചിങ്ങക്കൊയ്ത്തൊക്കെ അല്ലെ. അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങി ആയില്യം മകം ഞാറ്റുവേലകളിൽ തീരുന്ന പ്രധാന വിളവെടുപ്പ് കാലമാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ നെല്ലറകളായിട്ടുള്ള കുട്ടനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ പാടശേഖരങ്ങളിൽ കൊയ്ത്തുത്സവത്തിന്റെ നാളുകളാണ്. ജന്മിമാരുടെ നിലങ്ങൾ കർഷക തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലപ്രാപ്തിയുടെ ദിവസങ്ങളായിരുന്നു അവയൊക്കെ തന്നെയും. എന്നാലും കൊയ്ത്തുകാലവും തൊഴിലാളിക്ക് കഷ്ടപ്പാടിന്റെ കാലമായിരുന്നു കേട്ടോ. ഞാനീ പറഞ്ഞ കേരളത്തിന്റെ നെല്ലറകളായിട്ടുള്ള കുട്ടനാടും പാലക്കാടും അവിടെ കാണാൻ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇന്നതുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാല്ലേ. പല പാടങ്ങളും ഇതിനോടകം നികത്തിക്കഴിഞ്ഞു. നെൽകൃഷിയൊന്നും അധികം ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇനി ഈ കാഴ്ച കാണണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ കുട്ടനാട്ടിലേക്കോ പാലക്കാട്ടോ നമ്മൾ പോണ്ടി വരും. പണ്ട് കാലങ്ങളിൽ ജന്മിയുടെ ഈ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകന് കൊയ്ത്തുത്സവമാണെങ്കിലും കഷ്ടപ്പാടിന്റെ നാളുകൾ തന്നെയാണ്. കാരണം സാധാരണക്കാരൻ അധ്വാനിച്ചാൽ മാത്രമേ പറയുന്ന സമയത്തിനുള്ളിൽ ഇതൊക്കെ കൊയ്ത് തീർക്കാനായിട്ട് സാധിക്കും. കുട്ടനാടൻ കായൽ നിലങ്ങളിൽ പണ്ടുകാലത്ത് തൊഴിലാളികൾ കുടുംബസമേതമാണ് വള്ളങ്ങളിൽ കാലേ കൂട്ടിയെത്തുക. അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി എത്തുന്ന തൊഴിലാളികൾ കൊയ്ത്ത് കഴിയും വരെ പന്തൽ കെട്ടി വരമ്പുകളിൽ പാർക്കും. കൊയ്ത കറ്റകൾ പിന്നെ കെട്ടുകളാക്കി ഏറെ ദൂരം ചുമന്ന് കളങ്ങളിലെത്തിക്കണം. കറ്റുമെതിക്കുന്നതിനും നിയതമായ രീതികളുണ്ട് കേട്ടോ. വലിയ കളങ്ങളിൽ മധ്യത്തിൽ നിന്നാണ് മെതി തുടങ്ങുക. പട്ടിണിയിലും കറ്റമെതിക്കലെന്ന അധ്വാനം പൂർത്തിയാക്കുക തന്നെ വേണം. നീളത്തിലുള്ള വെച്ചുകെട്ടലിൽ പിടിച്ചു നിന്ന് രണ്ട് മണിക്കൂർ കറ്റമെതിക്കുമ്പോൾ പലരുടെയും കാല് പൊട്ടും. എന്നാലും പൊലിയോ പൊലി എന്ന പൊലിപ്പാട്ടുകൾ പാടിയാണ് അവരുടെ ഒരു ആഘോഷം എന്നത്. പൊലി അളക്കുന്നതിനും ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. കേൾക്കാൻ നമുക്ക് അതിനെപ്പറ്റി ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

കന്നിക്കൊയ്ത്ത്, ചിങ്ങക്കൊയ്ത്ത്, ഓണക്കൊയ്ത്ത്, ഈ മൂന്ന് വാക്കുകളും ഒന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഞാറ്റുവേലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ കർഷകൻ പുലിയോ പുലി പുലിപ്പാട്ടുകൾ പാടി വളരെ ആഘോഷപൂർവ്വം കറ്റമെതിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ കറ്റമെതിക്കുമ്പോൾ പല കർഷകരുടെയും കാലുകൾ പൊട്ടുമായിരുന്നു. പുലി അളക്കുന്നതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. പുലി അളന്നാൽ 7-1 എന്നതായിരുന്നു കൊയ്ത്തുകൂലി. മെതി തീർത്ത് കളം പിരിയുമ്പോൾ ജന്മി നൽകിയിരുന്ന തുച്ഛമായ കൂലിക്കെതിരെയാണ് കുട്ടനാട്ടിലടക്കം കർഷക സമരങ്ങൾ ഉണ്ടായത്. കൊയ്ത്തിന് മുമ്പേ തന്നെ നിറയായി. കർക്കിടകത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് പലയിടങ്ങളിലും ഇല്ലം നിറ എന്ന് പറയുന്നത്. നെൽക്കതിർ മുറ്റത്ത് വെച്ച് പൂജിച്ച് പത്തായത്തിലും മച്ചിലും പൂജാമുറികളിലും കതിര് നിറ. ചിലർ കതിർക്കുലകൾ കെട്ടിയിടും. കർക്കിടകം കഴിഞ്ഞാൽ ഉത്രാടം വരെയും ഉത്തര മലബാറിൽ നിറയുണ്ട്. ഉത്രാട നിറ കാസർഗോഡിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ഓണത്തിന് നെല്ലിന്റെ പിറന്നാള് എന്നാണ് പറയുന്നത്. ചിങ്ങത്തിലെ മകം ഇങ്ങനെ ആചരിക്കുന്നവരുണ്ട്. കന്നിയിലെ മകവും പിറന്നാളായി കൊണ്ടാടാറുണ്ട് കേട്ടോ. നിറ പോലെ തന്നെയാണ് അതിന്റെ ചടങ്ങ്. നെല്ലിനെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിപ്പിച്ച് ആഘോഷപൂർവ്വം വീട്ടുമുറ്റത്തേക്ക് എത്തിച്ച് ചന്ദനമണി എണീച്ചു പൂജിക്കുന്നതാണ് ചടങ്ങ്. നിറയ്ക്ക് ശേഷം ആദ്യ വിളവെടുപ്പിന്റെ പുന്നല്ലരി കൊണ്ട് ആഹാരമുണ്ടാക്കുന്നതാണ് ഉത്തരി നിവേദ്യം എന്ന് പറയുന്നത്. ഉത്തരി പായസം, ഉത്തരി ചോറ്, ഉത്തരി അവൽ എന്നിവയും ഇതിനോടൊപ്പം ഉണ്ടാകും. ഗുരുവായൂർ, ശബരിമല, ഹരിപ്പാട് ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ചടങ്ങുകൾ വളരെ പ്രശസ്തമാണ്. നമ്മൾ അതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഓണക്കൊയ്ത്തിന്റെ ഈ പുത്തരി ഉണ്ടായിരുന്നു പണ്ടത്തെ ഓണസദ്യകൾ, ഒപ്പം മറ്റ് വിളകളുടെ വിളവെടുപ്പ്. ഇതൊക്കെ തന്നെ ആഘോഷത്തിനിങ്ങനെ മാറ്റുകൂട്ടിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഓണക്കൊയ്ത്ത് എന്നത് അന്യം നിന്ന് പോകുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഓണം വിവിധ രീതിയിൽ നമ്മൾ പല ആഘോഷങ്ങളാക്കി മാറ്റുമ്പോൾ ഇതിന്റെയൊക്കെ ഉറവിടവും അടിസ്ഥാനവും കാർഷിക രംഗവും കാർഷിക രംഗത്തെ വിളവെടുപ്പുമാണ് എന്നുള്ളൊരു കാര്യം പലപ്പോഴും മറക്കുന്നതായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓണം ആ ഒരു ഏറ്റവും സന്തോഷം നിറഞ്ഞ രീതിയിലേക്ക് നമ്മൾ ആഘോഷിക്കുമ്പോൾ മനസ്സിലുണ്ടാവുക ഇത് കർഷകരുടെ കഷ്ടപ്പാടിന്റെ ദിനങ്ങൾ കൂടിയായിരുന്നു എന്നുള്ളത്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
4: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

ഓണപ്പൂ കൃഷിക്ക് നിങ്ങളൊക്കെ തയ്യാറെടുത്തോ? സമയമുണ്ട്. ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ വിളവെടുക്കാനൊക്കെ സാധിക്കും. പുത്തൻ ജീവിത ശൈലിയിൽ മലയാളികളുടെ ഓണാഘോഷവും ഏറെ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കേവലം ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മ എന്നതിനപ്പുറം ഒരു നാടിന്റെ കൂട്ടായ്മ തന്നെയാണ് തീർച്ചയായിട്ടും ഓണം. ഓണാഘോഷങ്ങൾ പൊതുവേദിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. തൊഴിൽ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ഓണത്തെ ഒരു ആഘോഷ വേദിയാക്കുന്നത് പതിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ഓണസദ്യ ഉണ്ണുന്നവരും കുറവൊന്നുമല്ല. 10 ദിവസവും സദ്യ തന്നെയാണ്. ഏതു തന്നെയായാലും പൂക്കളങ്ങളില്ലാതെ ഓണാഘോഷമില്ല എന്ന് നമുക്ക് പറയാം. ഇതിന്ന് മത്സരങ്ങളുടെ ഭാഗമായി ആയിരങ്ങൾ ചിലവഴിച്ച് തയ്യാറാക്കുന്ന പൂക്കളം കൗതുകത്തോടെ നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. വീടുകളിൽ തന്നെ നിത്യം പൂക്കളിടുന്ന പതിവ് മാറി എന്ന് പറയാം. പൂക്കളത്തിലെ പൂവുകളിൽ രാജ്ഞി ചെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂവ് തന്നെയാണ്. ജമന്തി, കോഴിവാലൻ, അരളി, വാടാർമല്ലി എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട പൂക്കൾ. ഇതിൽ അരളി ഒരു ദീർഘകാല പുഷ്പിണിയാണ്. ചെണ്ടുമല്ലി, വാടാർമല്ലി, കോഴിവാലൻ തുടങ്ങിയ ഹ്രസ്വകാല വിളകൾ വസന്തകാലത്ത് കേരളത്തിൽ കൃഷി ചെയ്യാം. എന്നാൽ ജമന്തി കൃഷിയുടെ സാധ്യത വളരെ വിരളമാണ്. വിൽപ്പനയ്ക്കായോ നാടിന്റെ കൂട്ടായ്മയിൽ പങ്കുചേർന്നോ സ്വന്തം വീട്ടാവശ്യത്തിനോ ഓണപ്പൂ കൃഷി ഏറ്റെടുക്കുന്നവർ ഇന്ന് പല ഭാഗങ്ങളിലുണ്ട്. അത്തത്തലേന്ന് തുടങ്ങി ഓണത്തോടുകൂടി അവസാനിക്കുന്ന 10 നാളുകളാണ് ഈ ഓണപ്പൂവിന്റെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത്. ഈ സമയം ധാരാളം പൂക്കൾ വിടരുമാറ് ചിട്ടയോടെ പരിചരിച്ച് വളർത്തുകയാണ് പൂക്കൃഷിയിലെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. ഞാറ്റുവേലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പൂക്കൃഷിയാണ്, ഓണത്തിനോടനുബന്ധിച്ചുള്ള പൂക്കൃഷി. ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ ഓണക്കാല പൂക്കൃഷികളെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാറ്റുവേലയിലൂടെ നാടൻ ചെണ്ടുമല്ലിത്തൈകൾ നട്ട് 2 മാസം ആകുന്നതോടെ ഇവ പൂവിട്ട് തുടങ്ങും. എന്നാൽ ഇന്ന് ധാരാളം ഇതളുകളോടുകൂടിയ സങ്കര ഇനം ചെണ്ടുമല്ലിയോടാണ് ഏവർക്കും താല്പര്യം. നാടൻ വാടാർമല്ലിത്തൈകൾ പുഷ്പിണിയാകാൻ ഏതാണ്ട് 1 മാസത്തിനകം പൂക്കൾ വിടർത്തി തുടങ്ങും. എന്നാൽ പുഷ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് 1 മാസത്തോളം ഇവയെല്ലാം തുടർച്ചയായി പൂക്കൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഓണപ്പൂക്കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ ആകുന്നത് തന്നെയാണ് ഉചിതം. വിത്ത് മുളപ്പിച്ച് ഏതാണ്ട് 1 മാസം പ്രായമായ തൈകൾ വേണം നടാനായിട്ട്. നട്ട് 1.5-2 മാസം ആകുന്നതോടെ പൂക്കളുടെ വിളവെടുപ്പ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അത് കണക്കാക്കി വേണം ഇനി ഇത് ട്രൈ ചെയ്യുന്നെങ്കിൽ നടാനായിട്ട് കേട്ടോ. അതായത് അത്തത്തിന് ഏതാണ്ട് 2 മാസം മുമ്പ് തൈകൾ നടണം എന്നാണ് അർത്ഥം. ഇനി 1 മാസമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി മൂപ്പത്തിയ തൈകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കേരളത്തിൽ ഈ വിളകളുടെ പ്രധാന പൂക്കാലം വസന്തകാലം തന്നെയാണ്. എന്നാൽ പൂ വിപണി ഓണക്കാലമായതിനാൽ മഴക്കാല കൃഷി ആവശ്യം തന്നെ. അതുകൊണ്ട് തന്നെ കാലം തെറ്റിയുള്ള കൃഷിക്ക് പരിപാലന മുറകളും ശ്രദ്ധ കൂടുതലും തീർച്ചയായിട്ടും വേണം. നാടൻ ഇനങ്ങളിലെ പ്രധാന പ്രതിസന്ധി പൂവിടാൻ വരുന്ന കാലതാമസമാണ് കേട്ടോ. സങ്കര ഇനങ്ങളിലും നാടൻ ഇനങ്ങളിലും ബാക്ടീരിയൽ വാട്ടം പ്രത്യേകിച്ച് ചെണ്ടുമല്ലിയിൽ നിയന്ത്രിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്. അപ്പോ കർഷകർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് കേൾക്കാം ഞാറ്റുവേലയിലൂടെ. കേട്ടുകൊണ്ടേയിരുന്നുള്ളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

കാലം തെറ്റി വരുന്ന മഴയാണ് ഇപ്പോ പൊതുവെ നമ്മളൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കൃഷിയിലും മഴക്കാലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പൂക്കൃഷിയിലും ഉണ്ട്. പ്രത്യേകിച്ച് ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഇപ്പോ മഴയാണല്ലോ. മഴക്കാലമായതിനാൽ ചെടികളൊക്കെ വെള്ളം കെട്ടി നിന്നുള്ള ഒരു അഴികലിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃഷി രീതിയിലും വിളവെടുപ്പിലും പല കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഓർത്തുവെക്കുകയും വേണം. അതിൽ പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറയാം. നടുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ പ്രധാന കൃഷിയിടം കുമ്മായം, ഡോളോമേറ്റ്, സെന്റ് ഒന്നിന് 2 മുതൽ 2.5 കിലോ എന്ന തോതിൽ ചേർത്ത് ഒരു പുളിരസം ക്രമീകരിക്കണം. തൈകൾ തമ്മിൽ 1.5 അടി അകലം വേണം. അത് കർഷകർ ഉറപ്പാക്കുകയും വേണം. മഴക്കാലമായതിനാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഉയർന്ന തടം വേണം കേട്ടോ. ചെടികൾ നടുമ്പോ നൽകാനായിട്ട് ഇടച്ചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ വാർന്നു പോകാനുള്ള ഒരു സ്ഥലം കൂടി നൽകണം. ഇടച്ചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ ബ്ലീച്ചിങ് പൗഡർ കിഴികെട്ടി ഇടുന്നത് വളരെ നല്ലതാണ്. മേൽമണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലായതിനാൽ വാരങ്ങളിൽ ജൈവ പുത ഇടുന്നത് ഗുണകരം ചെയ്യും. മഴക്കാലമായതുകൊണ്ട് തന്നെ ഇടവിട്ടുള്ള വളപ്രയോഗം വേണം കേട്ടോ. നടുമ്പോൾ സെന്റ് 1 80 മുതൽ 100 കിലോ കാലിവളം, കോഴിക്കാഷ്ടം എന്നിവ ചേർക്കാം. നട്ടൊരാഴ്ചയ്ക്ക് ശേഷം മഴ ഒഴിവുള്ള സമയം നോക്കി വെള്ളത്തിൽ പൂർണ്ണമായും അലിയുന്ന വളക്കൂട്ടുകൾ 5 മുതൽ 6 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ ഇലയിൽ തളിച്ചു കൊടുക്കാം. 10 ദിവസം ഇടവിട്ട് ഇത് ആവർത്തിച്ചാൽ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും. സമൃദ്ധമായി ജൈവവളം നൽകി വളർത്താമെങ്കിലും സെന്റ് 1 2 കിലോ യൂറിയ, 1 കിലോ രാജ്ഫോസ്, 500 ഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ രാസവളം ചേർക്കാനും ശ്രദ്ധിക്കണം. ശക്തിയായ കാറ്റിലും മഴയിലും ചെടികൾ മറിഞ്ഞു വീഴുമെന്നതിനാൽ താങ്ങി നൽകാൻ കൂടി കർഷകരോർക്കണേ. വിപുലമായ കൃഷിയിടങ്ങളാണെങ്കിൽ വരികളുടെ അറ്റങ്ങളിൽ കുറ്റിവെച്ച് കയറ് വലിച്ചു കെട്ടിയും നമുക്ക് ചെടികൾ താങ്ങി നിർത്താനായിട്ട് സാധിക്കും. അങ്ങനെ കൃത്യമായ ഒരു ഓർഡറിനാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, വലിയ കൃഷിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു കുറ്റിയടിക്കുക, ചെറിയ കയറ് മേടിക്കുക. നമ്മൾ ഈ റബ്ബറിന്റെ ഒക്കെ തൈകൾ കെട്ടി നിർത്തുന്നതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ എന്ന് തന്നെ പറയാം. സങ്കരയിനങ്ങൾ കൃഷി ചെയ്യുന്ന പല തോട്ടങ്ങളിലും ഉപസൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കാണുന്നുണ്ട്. ഇലകളിലെ നിറവ്യത്യാസം, ഇലകരിച്ചിൽ, വളർച്ചാ മുരടിപ്പ്, ഇതെല്ലാം പലപ്പോഴും ഈ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് തന്നെയാണ് കേട്ടോ. അത്തരത്തിൽ മൂലകങ്ങളുടെ അഭാവം കാണുമ്പോഴും കർഷകർ അതിന് ഓരോ പോംവഴികളും ചെയ്യേണ്ടതുണ്ട്. ഓണക്കാലമായതുകൊണ്ട് ഓണക്കാല പൂക്കൃഷിയെ പറ്റിയാണ് ഞാറ്റുവേലയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ഓണക്കാല പൂക്കൃഷിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയിലൂടെ. ഈ സങ്കര ഇനങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന പല തോട്ടങ്ങളിലും ഉപസൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കാണുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇലകളിലെ നിറവ്യത്യാസവും ഇലകരിച്ചിലും വളർച്ചാ മുരടിപ്പും ഇതൊക്കെ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് തന്നെയാണ് നമ്മൾ ചെടികളിൽ കാണുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന് ലഭ്യമായ ഉപസൂക്ഷ്മ മൂലകങ്ങളുടെ വളക്കൂട്ടുകൾ ഇലയിൽ തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മണ്ണിൽ ചേർത്തുണ്ടാക്കുകയോ ചെയ്യാം. പൂർണ്ണമായും സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ മേൽ പറഞ്ഞ രീതിയിൽ പരിപാലിച്ചു പോരുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എത്തുന്ന അത്ത തലേന്ന് തന്നെ നമുക്ക് വിളവെടുപ്പിന് തയ്യാറാക്കി എടുക്കാം. തോട്ടത്തിൽ പൂർണ്ണമായും വിരിഞ്ഞ പൂക്കൾ നമുക്കിങ്ങനെ തിരഞ്ഞെടുത്ത് പറിച്ചെടുക്കാം. മഴക്കാലമായതിനാൽ പൂക്കളിൽ വെള്ളം ഉണ്ടാകുമെന്നതുകൊണ്ട് പറിച്ചെടുത്ത പൂക്കൾ വെള്ളം വാല കാറ്റ് കൊള്ളിക്കുന്നത് നല്ലതാണ്. ഒരു സെന്റിൽ നിന്നും 30 മുതൽ 40 കിലോഗ്രാം പൂക്കൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ചെണ്ടുമല്ലി കൃഷിയിൽ ഇന്ന് കർഷകർ നേരിടുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാട്ടരോഗമാണ്. കേരളത്തിലെ മഴക്കാലങ്ങളിൽ യോജിച്ച വാട്ടരോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കണ്ടെത്താനുള്ള പഠനങ്ങൾ നമ്മുടെ കാർഷിക സർവകലാശാലയിൽ പുരോഗമിച്ചു വരികയാണ്. ഓണക്കാലത്ത് 1 കിലോ പൂവിന് 80 മുതൽ 120 വരെ ലഭിക്കുമെങ്കിലും പൊതുവിൽ ഓണപ്പൂ കൃഷി മഴയ്ക്കും വാട്ടരോഗത്തിനും ഇടയിലുള്ള ഒരു ചൂതാട്ടം തന്നെ എന്ന് പറയാം കേട്ടോ. ചെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂവിന് നിമവിരകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കാലങ്ങളായിട്ട് കർഷകർക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് മറ്റ് കൃഷിയിടങ്ങളിൽ ഇടവിളയായോ സഹവിളയായോ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യും. കേവലം ലാഭം മാത്രം നോക്കിക്കൊണ്ടുള്ള കൃഷി എന്നതിലുപരിയായിട്ട് നാടിന്റെ കൂട്ടായ്മയ്ക്കും ആസ്വാദനത്തിനും ഓണ നിറവിനും ഒക്കെ ആയിട്ടാണ് ഈ ഓണപ്പൂ കൃഷി എന്ന തിരിച്ചറിവ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അമിതമായ ഒരു ലാഭം പ്രതീക്ഷിക്കാതെ ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് ചിന്തിച്ച് കൃഷി ചെയ്താലുണ്ടല്ലോ വലിയ സന്തോഷം തന്നെയായിരിക്കും അതിൽ നിന്ന് ലഭിക്കുക. അപ്പോ ഓണക്കാല പൂ കൃഷിയെ പറ്റി ഇത്രയേറെ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഞാറ്റുവേലയിൽ ഇനി പതിവ് പോലെ തന്നെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. 1250 ഏക്കറിൽ ജൈവ കൃഷി, നാടൻ പശുക്കളുടെ ക്ഷീരശാല, 40 കോടിയുടെ വാർഷിക വരുമാനം. ലേഖ്റാം യാദവ് എന്ന വ്യക്തിയുടെ വിജയകഥയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ഓരോ കർഷകരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ഒന്ന് വിപുലമായിട്ട് ചിന്തിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചില കർഷകരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ചെറിയ കളിയൊന്നുമല്ല. നമ്മൾ ഈ പറയും പോലെ 40 കോടിയുടെയൊക്കെ വാർഷിക വരുമാനമാണ് ഇവരൊക്കെ നേടിയെടുക്കുന്നത്. കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കർഷകർ ഇവിടെയുണ്ട്. രാജസ്ഥാനിലെ കോട്ട്പുസ്ലിയിൽ നിന്നും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ കർഷകനാണ് ലേഖ്റാം യാദവ് എന്ന് പറയുന്നത്. കൃഷിയും പശുപരിപാലനവും ചിട്ടയോടും ശാസ്ത്രീയ അറിവോടും പാരമ്പര്യ ജ്ഞാനത്തോടും കൂടി ചെയ്താൽ അതൊരു വലിയ വ്യവസായമായി വളരുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. അത് തെളിയിച്ചു കഴിഞ്ഞു ലേഖ്റാം യാദവ്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ലേഖ്റാം യാദവ് കൃഷിയെ വെറും ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രമല്ല കണ്ടത്, മറിച്ച് അതിനെ സമഗ്രമായിട്ടുള്ള ഒരു ജീവിത ശൈലിയായി തന്നെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ജൈവ കൃഷി, നാടൻ പശുപരിപാലനം, അഗ്രി ടൂറിസം, മൂല്യവർദ്ധിത ക്ഷീര ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ വിജയകരമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും അദ്ദേഹത്തിനെ തീർച്ചയായും മാതൃകയാക്കാൻ സാധിക്കും. ലേഖ്റാം യാദവ് ബയോടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ഏകദേശം 6.5 വർഷം മോളിക്യുലർ ബയോളജിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലെ മികച്ച അനുഭവം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും പ്രകൃതിയുടെയും കൃഷിയുടെയും ഒപ്പമാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു വനിതാ ക്വാളിറ്റി മാനേജറുമായി നടത്തിയ സംഭാഷണമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായത്. ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം ഫാം ഹൌസിൽ പ്രകൃതിയോടൊപ്പം ശാന്തമായ ജീവിതം നയിക്കണമെന്നാണ് ആ സ്ത്രീ അന്ന് പറഞ്ഞത്. ജീവിതത്തിന്റെ അവസാനം മനുഷ്യൻ പ്രകൃതിയിലേക്കാണ് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ട് ആ വഴി തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതായി ചിന്ത. അത് സത്യം പറഞ്ഞാല് ഈ ലേഖ്റാമിന് വലിയൊരു പ്രചോദനമായി. അങ്ങനെ കൃഷിയും പശുപരിപാലനവും അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായിട്ട് മാറി. ഇന്ന് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലേഖ്റാം യാദവ് എന്ന കർഷകന്റെ സക്സസ്ഫുൾ സ്റ്റോറിയാണ് ഞാറ്റുവേലയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഏകദേശം 120 ഏക്കറിൽ ജൈവ കൃഷി ആരംഭിച്ച അദ്ദേഹം ഇന്ന് 1250 ഏക്കറിലധികം സ്ഥലമെടുത്ത് ജൈവ കൃഷി ചെയ്യുകയാണ്. അതോടൊപ്പം നാടൻ പശുക്കളെ അടിസ്ഥാനമാക്കിയ ക്ഷീര മാതൃകയും അദ്ദേഹം വികസിപ്പിച്ചു. ഇന്ന് നിരവധി കർഷകർക്ക് പ്രചോദനമാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ വാർഷിക വിറ്റുവരവ് എന്ന് പറയുന്നത് 40 കോടി രൂപയാണ്. കൃഷിയെയും പശുപരിപാലനത്തെയും വേർതിരിച്ച് കാണാതെ പരസ്പരം പൂരകങ്ങളായി കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നു. 2024 മില്യണർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡിൽ മില്യണർ ഓർഗാനിക് ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് സ്വീകരിക്കുന്ന വിജയകരമായ കർഷകൻ ലേഖ്റാം യാദവിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു. ഇത്തവണ നടന്ന ഈ ഒരു മില്യണർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് 2025 മില്യണർ ഓർഗാനിക് ഫാർമർ ഓഫ് ഇന്ത്യ വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഗോശാല, ജൈവ കൃഷി, നാടൻ ഗോശാല, നാടൻ പശുക്കൾ, യുവാക്കളുടെ ഭാവി തുടങ്ങിയ വിഷയങ്ങളിൽ കൃഷി ജാഗരൻ അദ്ദേഹവുമായിട്ട് പ്രത്യേക അഭിമുഖവും നടത്തുകയുണ്ടായി. അതിലെ ചില ചോദ്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. നിങ്ങളുടെ ഗോശാല എങ്ങനെ ആരംഭിച്ചു? ആദ്യകാല വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഉത്തരം എങ്ങനെയാണ്? ഡയറി ഫാമിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വ്യാപകമായി പഠനം നടത്തി. ഇന്ത്യയിൽ പലരും ഡയറി നഷ്ട വ്യാപാരം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതാണ് ആദ്യഘട്ടം. ആദ്യം 100 നാടൻ പശുക്കളുമായി വലിയ തോതിൽ ക്ഷീരശാല തുടങ്ങാൻ ബാങ്കിനെ സമീപിച്ചെങ്കിലും അവർ വായ്പ നിഷേധിച്ചു. ഇന്ത്യൻ ഗോശാല ലാഭകരമല്ലെന്നും റിസ്ക് കൂടുതലാണെന്നും അവർ പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ അതെന്നെ കൂടുതൽ ആലോചിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

2025 മില്യണർ ഫാർമർ ഓഫ് ഇന്ത്യൻ അവാർഡ് കരസ്ഥമാക്കിയ ലേഖ്രാം യാദവ് എന്ന കർഷകന്റെ സ്റ്റോറിയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഗോശാല എങ്ങനെ ആരംഭിച്ചു, എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ശരിക്കും ഗോശാല നഷ്ടമാണ് എന്ന് പറഞ്ഞ മനുഷ്യരുടെ ആ ഒരു ചിന്തയാണ് അദ്ദേഹത്തെ കൂടുതൽ ആലോചനയിൽ എത്തിച്ചതെന്ന് പറഞ്ഞു. പാൽ, തൈര്, നെയ്, വെണ്ണ എന്നിവ ഓരോ വീട്ടിലും ആവശ്യമായ നമ്മുടെ നാട്ടിൽ ഗോശാല എങ്ങനെ നഷ്ടവ്യാപാരമാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി ഗോശാലകൾ പഠിച്ചു. പലരും വളരെ ചെലവേറിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നതായിട്ട് കണ്ടു. കോടികൾ ഷെഡിനും മെഷീനുകൾക്കും ചെലവഴിക്കുന്നു. എന്നാൽ പശുക്കൾക്ക് പ്രകൃതി സൗഹൃദമായ തുറന്ന അന്തരീക്ഷമാണ് വളരെ ഇഷ്ടം. അടച്ചിട്ടപ്പെട്ട സാഹചര്യത്തിൽ അവയ്ക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും പെട്ടെന്ന് രോഗങ്ങൾ വരികയും ചെയ്യും. ഇനി മറ്റൊരു വലിയ പ്രശ്നമാകട്ടെ പുറത്തുനിന്നുള്ള മൃഗാഹാരങ്ങളിലേക്കുള്ള ആശ്രയമായിരുന്നു. കെമിക്കൽ ചേർന്ന ഫീഡുകൾ മൃഗങ്ങളുടെ ആരോഗ്യം മോശമാക്കുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പഠിച്ച ശേഷമാണ് പ്രകൃതി സൗഹൃദ അന്തരീക്ഷം, നാടൻ പശുക്കൾ, സ്വന്തം കൃഷിഭൂമിയിലെ തീറ്റ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് ഞങ്ങൾ ഈ ഒരു കൃഷിഭൂമി ഡെവലപ്പ് ചെയ്തത്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല കേട്ടോ, ലേഖ്രാം യാദവിന്റെ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് മലയാളികളായിട്ടുള്ള, കർഷകരായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ചോദ്യം, പരമ്പരാഗത ഗോശാലയും നൂതന ഗോശാലയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു. ഇന്നത്തെ നൂതന ഗോശാല മുഴുവനും ഉൽപാദനത്തെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഒരു പശു എത്ര പാൽ നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചിന്ത. അതിലൊന്നാണ് HF ജേഴ്സി പോലുള്ള വിദേശ ഇനം പശുക്കൾക്ക് പ്രാധാന്യം ലഭിച്ചത്. പക്ഷേ ഇവയെ പരിപാലിക്കുന്നതിന് വളരെ ചെലവേറിയ കാര്യമാണ്. കുറച്ചു കാലം കൂടുതൽ പാൽ ലഭിച്ചാലും പിന്നീട് ദീർഘമായ പാൽ നിർത്തുന്ന കാലയളവ് ഇവയ്ക്ക് വരും. അതോടെ കർഷകന് വൻ സാമ്പത്തിക ഭാരം നേരിടേണ്ടി വരും. പരമ്പരാഗത ഗോശാല പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. മുമ്പ് ആളുകൾ നാടൻ പശുക്കളെ വളർത്തി പ്രകൃതി സൗഹൃദ സാഹചര്യത്തിൽ അവയെ സംരക്ഷിച്ചു, സ്വന്തം കൃഷിയിലെ തീറ്റ നൽകി, പശു കുടുംബത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. ഞങ്ങൾ വീണ്ടും അതേ മാതൃകയിലേക്കാണ് മടങ്ങുന്നത്. റാത്തി, താൽപ്പാക്കർ പോലുള്ള നാടൻ ഇനങ്ങളിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യൻ കാലാവസ്ഥയിൽ ഇവ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളവയും ദീർഘകാലം നിലനിൽക്കുന്നവയുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിന്റെ ഫാമും വളരെ നാച്ചുറൽ ആയിട്ടാണ് കേട്ടോ, ഓലയൊക്കെ മേഞ്ഞ ആ തരത്തിലുള്ള ഒരു ഫാമാണ്. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Super games, super fun and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക് ഒരുപാട് അവാർഡുകളൊക്കെ നേടിയ ലേഖ്റാം യാദവ് എന്ന രാജസ്ഥാൻകാരനായിട്ടുള്ള കർഷകന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഭരണകൂടം ക്ഷീരമേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നൊരു ചോദ്യം ഈ കർഷകനോട് ചോദിക്കുകയുണ്ടായി. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിലുപരിയായിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഓരോ താലൂക്ക് തലത്തിലും കർഷകർക്ക് സ്വന്തം ബ്രാൻഡിൽ നെയ്, പനീർ, തൈര്, ചിപ്സ് എന്നിവ നിർമ്മിക്കാൻ യൂണിറ്റുകൾ ഉണ്ടാകണം. കൂടാതെ കീടനാശിനികളിൽ നിയന്ത്രണം അനിവാര്യം തന്നെയാണ് കേട്ടോ. ചെറുകിട കർഷകർക്ക് ക്ലസ്റ്റർ മോഡൽ വഴി അടിസ്ഥാന സൗകര്യങ്ങളും മൃഗസംരക്ഷണ സഹായവും നൽകണം. ഇതാണ് ലേഖ്റാം യാദവിന്റെ അഭിപ്രായം. നെയ്, പനീർ, തൈര് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ എത്ര സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ ഇവയിൽ വലിയ ഭാവിയുണ്ട്. പാൽ വേഗം കേടാകുന്നു, എന്നാൽ നെയ്, പനീർ, ചീസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഷെൽഫ് ലൈഫ് തരുന്നുണ്ട്. ഇതിലൂടെ കർഷകന് കൂടുതൽ വിലയും കുറഞ്ഞ നഷ്ടവുമാണ് ലഭിക്കുന്നത്. അങ്ങനെ കൃത്യമായി നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ലേഖ്റാം യാദവ് എന്ന കർഷകൻ പല മേഖലകളിലും പഠിച്ച് പലതരത്തിലും ജോലികളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. 6 വർഷം ജോലി ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ജോലി ഉപേക്ഷിച്ചതാണ് തിരിച്ച് അദ്ദേഹം കൃഷിയിലേക്ക് വന്നത്. അതിനൊരു കാരണമായി പറയുന്നതും കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇനി എന്തു ചെയ്യണമെന്ന് ചോദിച്ച ആള് അദ്ദേഹത്തിന് നൽകിയ മറുപടിയിൽ നിന്നാണ് ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത്. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്നതായിരുന്നു ആ മറുപടി. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് ഇപ്പോഴേ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൂടാ? അതിൽ നിന്നാണ് വളരെ വ്യത്യസ്തമായ ഈ ഒരു കൃഷിയിലേക്ക് അദ്ദേഹം കടന്നത്. വളരെ സിമ്പിൾ ആണ് കേട്ടോ, വലിയ ഒരു മുതൽ മുടക്കൊന്നും തന്നെ ഇല്ലാതെയാണ് കൃഷി തുടങ്ങിയത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഏകദേശം 1250 ഏക്കറിൽ ജൈവ കൃഷിയുണ്ട്. നാടൻ പശുക്കളുടെ ഒരു ക്ഷീരശാലയുണ്ട്. 40 കോടിയുടെ വാർഷിക വരുമാനവുമുണ്ട്. അപ്പോൾ ലേഖ്റാം യാദവിന്റെ വിജയകഥ ഇവിടെ തുടരുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും നിങ്ങൾ അറിയേണ്ടതുണ്ട്. കുറെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു ഞാറ്റുവേല. Keep on listening, ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഗുഡ് ഈവനിങ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസം ആശ്രയ പ്രീമിയർ ലീഗുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. പൊതുവെ മൺഡേ എന്ന് പറയുന്നത് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണല്ലേ. സോ ഇന്ന് നിങ്ങളുടെ എല്ലാ തിരക്കും മാറ്റിവെച്ച് നല്ല അടിപൊളി ഗെയിം കളിക്കാനായിട്ടുള്ള സമയമാണ്. 4 മണി തൊട്ട് 6 മണി വരെ ഇന്ന് നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുക. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഗെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കറിയാം നമ്മൾ വീക്കെൻഡിൽ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്ന കാര്യം. ഇനി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്. ഇന്ന് മുതൽ ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ ശരിയായിട്ട് ആൻസേഴ്സ് നൽകുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. ആ ലക്കി വിന്നർക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് കാത്തിരിക്കുന്നത് കേട്ടോ. സോ ഗിഫ്റ്റ് സ്വന്തമാക്കാനായിട്ടും റെഡിയായിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം ഒരു സൂപ്പർ ഹൈറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി റെട്രോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar Fried Chicken, Ambarathunkala, Izhukod, Branch, Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
3: Cheta, ee onathinte veettil furniture o athu Malaysian trip o?
4: Ee paranjathu rendu orumichu aayalo.
3: Orumichu aayittano.
2: Dimus Furniture Ultimate Owner Fest, up to 60% off. Koodade ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
8: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അതായത് ഒരു പാട്ടിൻ്റെ കരോക്കെ കേൾപ്പിക്കും, അത് ഏത് പാട്ടാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയുക. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ടായിരിക്കും കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. സോ ആ ഒരു ലെറ്ററിൽ വെച്ചിട്ടുള്ള പാട്ടുകൾ മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് ആദ്യത്തെ പാട്ടിന്റെ കരോക്കയിലേക്ക് കടക്കാം. കരോക്കെ ഇതാണ്.

യെസ്, ഇപ്പോൾ കേട്ട കരോക്കെ ഏത് പാട്ടിൻ്റെതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഈ ഒരു പാട്ടിനെ പറ്റി ക്ലൂസ് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ മധു ബാലകൃഷ്ണൻ പാടിയിട്ടുള്ള പാട്ടാണ്. കാർത്തിക്കും അതുപോലെ തന്നെ സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ഈ സിനിമയിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. ഓഡിയോ ഒന്നുകൂടി കേൾപ്പിക്കാം, പാട്ട് ഇതാണ്.

യെസ്, ഇത് ഏത് പാട്ടാണെന്ന് മനസ്സിലായെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090. രൺവേ എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

യെസ്, ഇപ്പോൾ കേട്ട കരോക്കെ ഏത് പാട്ടിൻ്റെതാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അർച്ചന ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കണ്ണിൽ കണ്ണിൽ മിന്നും. അനുപമ, കെവിൻ, സിന്ധു ചേച്ചി, മനു, അതുപോലെ തന്നെ അഭിഷിമ, കാർത്തിക്, അതുപോലെ തന്നെ ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കണ്ണിൽ കണ്ണിൽ മിന്നും എന്നതാണ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ത്രീ ഡോട്ട്സ്. മജീദിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ത്രീ ഡോട്ട്സ് എന്ന് തന്നെയാണ്. ത്രീ ഡോട്ട്സ് എന്ന സിനിമയിലെ പാട്ടാണ് ഇത്, പക്ഷേ എൻ്റെ ചോദ്യം ഇതായിരുന്നു ഇത് ഏത് പാട്ടാണ് എന്നതായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം പാട്ട് ഏതാണെന്ന്. പാട്ട് ഇതാണ്.

യെസ് ത്രീ ഡൗട്ട്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ കാർത്തിക്, മധു ബാലകൃഷ്ണൻ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിന്റെ കരോക്കയിലേക്ക് കടക്കാം. കരോക്കേ ഇതാണ്.

യെസ്, പാട്ടിന്റെ കരോക്കെ കേട്ടപ്പോ തന്നെ എല്ലാവർക്കും ഏകദേശം ഐഡിയ കിട്ടിക്കാണും പാട്ട് ഏതാണ് എന്നുള്ളത്. നമ്മുടെ വിനീത് ശ്രീനിവാസനും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ കരോക്കെയാണ്. നമ്മുടെ ദിലീപും കാവ്യ മാധവനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ് കേട്ടോ. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919070 4 7 4 2 9 1 9 0 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9 9 5 8 7 3 11 5.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു APL വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ടിന്റെ കരോക്കെ ഇതായിരുന്നു.

യെസ്, ഇത് ഏത് പാട്ടിന്റെ കരോക്കെ ആണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അഭിഷിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കരിനീല കണ്ണിലെന്തടി. തങ്കമ്മന് ടീച്ചർ, ഉണ്ണി, അർച്ചന ചേച്ചി, ഷിമി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കരിനീല കണ്ണിലെന്തടി. ശ്രീകല ചേച്ചി നല്ല അസലായിട്ട് പാട്ടുപാടി വോയിസ് അയച്ച് ഇട്ടിട്ടുണ്ട് കരിനീല കണ്ണിലെന്തടി. മണികണ്ഠൻ ചേട്ടൻ, അനുപമ, കെവിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കരിനീല കണ്ണിലെന്തടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു പാട്ടാണോ എന്ന്. പാട്ട് ഇതാണ്.

യെസ്, ചക്രമുത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിനീത് ശ്രീനിവാസനും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിന്റെ കരോക്കയിലേക്ക് കടക്കാം. അടുത്ത പാട്ടിന്റെ കരോക്കേ ഇതാണ്.

യെസ്, നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. വേണുഗോപാലും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആവേശം എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Chicken kazhikkanamengil Malabarinte yatharthu fried chicken thanne venam. Malabar fried chicken, Ambarathum Kala, Izhukod branch, Thoppil Kadavu, Kollam. Oro biteilum crispy with Malabar flavor.
2: Nexa owners inoru good news. സർവീസിനായി ഇനി ദൂരെ യാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി. ദ ടൈം ഈസ് 5 o'clock.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ടിന്റെ കരോക്കെ ഇതായിരുന്നു.

0: യെസ്, ഇതേത് പാട്ടിന്റെ കരോക്കെയാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
1: ശിവനന്ദ.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അനിയനും. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? പഠിക്കുവാണോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒമ്പതാം ക്ലാസ്സിലാണ്. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ഓഡിയോ കേട്ടായിരുന്നോ? മനസ്സിലായോ ഏത് സിനിമയിലെ പാട്ടാണ്, പാട്ട് ഏതാണ് എന്നുള്ളത് മനസ്സിലായോ? എന്നാ പറഞ്ഞോളൂ ആൻസർ.
1: കണ്ടോ കണ്ടോ
0: കണ്ടോ കണ്ടോ. ഉറപ്പാണോ? ഒരു മാറ്റവും
1: ഇല്ല.
0: അപ്പൊ നമുക്ക് നോക്കിയാലോ ആ ഒരു പാട്ടാണോന്ന്. ഓക്കെ, അപ്പൊ പാട്ട് ഇതാണ്.

ഓക്കെ, അപ്പോ ശ്രീനന്ദ കറക്റ്റായുള്ള ആൻസർ ആണ് കേട്ടോ പറഞ്ഞത്. കൺഗ്രാജുലേഷൻസ്. ഹലോ, കൺഗ്രാജുലേഷൻസ്, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീനന്ദയായിരുന്നു. ശ്രീനന്ദ കറക്റ്റായുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറേ അധികം ആൻസേഴ്സ് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ആശ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കണ്ടോ കണ്ടോ കടല് കണ്ടോ. കാർത്തികേയൻ, അഭിഷിമ, ജ്യോതിർ, ശിവ, മേരിക്കുട്ടി ചേച്ചി, ഉണ്ണി, ശശികല ചേച്ചി, ഷമി ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, അർച്ചന ചേച്ചി, അതുപോലെ തന്നെ ശ്രീകല ചേച്ചി, പ്രവീൺ, തങ്കമ്മനു ടീച്ചർ എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കണ്ടോ കണ്ടോ കടല് കണ്ടോ എന്ന് തന്നെയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. മഹാസമുദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വേണുഗോപാലും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിന്റെ കരോക്കയിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്ത കരോക്കേ ഇതാണ്.

നമ്മുടെ നജീം അർഷാദ് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്, ഡി ക്യുവിൻ്റെ മൂവിയിലെ ഒരു പാട്ടാണ്. ഇതാണ് പ്രധാനമായിട്ടും നൽകാൻ സാധിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഈ ഒരു പാട്ട് ഏത് സിനിമയിലെ കരോക്കെയാണ്, ഏത് പാട്ടിൻ്റെ കരോക്കെയാണ് എന്നതാണ് എൻ്റെ ചോദ്യം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9004-0974-291-9900. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
3: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

ഇപ്പോൾ കേട്ട കരോക്കെ ഏത് പാട്ടിൻ്റെതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. കാർത്തികേയൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, കണ്ടോ നിലാ കായൽ. മണികണ്ഠൻ ചേട്ടൻ, ഷമിച്ചേച്ചി, അഭിഷിമ എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, കണ്ടോ നിലാ കായൽ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, നീലാകാശം. മേരുകുട്ടി ചേച്ചി പാട്ടുപാടി അയച്ചിട്ടുണ്ട്, കണ്ടോ നിലാ കായൽ. ശ്രീകല ചേച്ചി മെസ്സേജ് അയച്ചല്ല, വോയിസ് മെസ്സേജ് അയച്ചൊരു പാട്ടുപാടി തന്നിട്ടുണ്ട്, നോക്കി നോക്കി നോക്കി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ഏത് പാട്ടാണ് എന്നുള്ളത്. പാട്ട് ഇതാണ്.

യെസ്, ഒരമണ്ടൻ പ്രേമകഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ നജീം അർഷാദ് പാടിയിട്ടുള്ള പാട്ടാണ്. ഡി ക്യു അതുപോലെ നിഖില വിമൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയിലെ പാട്ട് കൂടിയാണ്. ബി സി നൌഫൽ ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിന്റെ കരോക്കയിലേക്ക് കടക്കാം. അടുത്ത പാട്ടിന്റെ കരോക്കേ ഇതാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 10th വാർഷികത്തിന് നിറവിൽ പെട്ടാർക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
4: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച പാട്ടിന്റെ കരോക്കെ

അപ്പോൾ ആൻസേഴ്സ് അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. അഭിഷിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാണാമുള്ളാൽ തങ്കമ്മിന് ടീച്ചർ, അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി, കാർത്തികേയൻ, പ്രവീൺ, അതുപോലെ അനുപമ ശ്രീകല ചേച്ചി, മജീദിക്ക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാണാമുള്ളാൽ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു പാട്ടാണോ എന്ന്. പാട്ട് ഇതാണ്.

യെസ്, സോൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടി രഞ്ജിത്ത് ഗോവിന്ദും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ആഷിഖ് അബു ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വാൻസേഴ്സ് അറിയിച്ച് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിന്റെ കരോക്കയിലേക്ക് കടക്കാം. പാട്ടിന്റെ കരോക്കേ ഇതാണ്.

നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയും ജി ശ്രീറാമും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ മമത മോഹൻദാസും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ കമൽ സാർ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ് കേട്ടോ. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909047 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0
4909.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
4: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
6: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
1: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
8: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

യെസ്, ഇതേത് പാട്ടിന്റെ കരോക്കെ ആണ് എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാറ്റേ കാറ്റേ. പ്രവീൺ, മണികണ്ഠൻ ചേട്ടൻ, മജീദിക്ക, അഭിഷിമ, അനുപമ, കെവിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാറ്റേ കാറ്റേ എന്ന് തന്നെയാണ്. ശ്രീകല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അഞ്ജന മണിത്തട്ടിലമ്മേ. തങ്കമ്മൻ ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാറ്റേ കാറ്റേ എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേത് പാട്ടാണെന്ന്. പാട്ട്

യെസ്, സെല്ലുലോയിഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജി ശ്രീറാമും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു സെല്ലുലോയിഡ് എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിലും മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജി സി ഡാനിയലിന്റെ കഥയെ ആസ്പദമാക്കി നമ്മുടെ കമൽ സാറ് ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. പൃഥ്വിരാജും മമത മോഹൻദാസും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആശ്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മി അർജ്ജുനാമിക സൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171 71.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നിശ്ചയിക്കപ്പെട്ട സുഹൃത്തിനോട് തോന്നുന്ന ഒരു പ്രണയം, അതേ തുടർന്നുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങൾ. നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ.
1: ഹലോ കുഞ്ഞമ്മക്കല്ലേ, ഇത് ഞാനാണ് രാമാനുജൻ. ഇപ്പൊ എവിടെയുണ്ട്?

0: ക്കിടയിൽ പരിചയപ്പെട്ട ജ്യോതി എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് താമസ സ്ഥലം കണ്ടെത്തി കൊടുക്കേണ്ടതായി വന്ന രാമാനുജന്റെ കഥ. ജ്യോതിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് സൗന്ദര്യയാണ്, രാമാനുജമായിട്ട് വേഷമിട്ടിരിക്കുന്നത് ജയറാമാണ്.
1: എന്റെ കല്യാണാലോചന നടന്നോണ്ടിരിക്കുക, അറിയോ? കുട്ടിയൊന്ന് ഇറങ്ങി വെളിയിൽ നിൽക്കണം പ്ലീസ്.
2: നിങ്ങൾ പോയി വെളിയിൽ നിന്നോളൂ, എന്നിട്ട് ആ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നിട്ട് ചെയിൻ വലിച്ച് വണ്ടി
1: നിർത്തിട്ട് ഇറങ്ങിപ്പോ.
2: അതുകൊണ്ട് എന്ത് കാര്യം, സ്വന്തം പേരിൽ ടിക്കറ്റ് ഇല്ലല്ലോ.
0: അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ രണ്ടുപേർ ഒരു ഘട്ടത്തിൽ ജ്യോതിയെ തന്റെ ഫ്ളാറ്റിൽ താമസിപ്പിക്കേണ്ടതായി വരുന്നു രാമാനുജത്തിന്. ജ്യോതിക്ക് മറ്റു വഴികളില്ലാത്തത് കൊണ്ട് മാത്രം അവൾ അയാളുടെ ഒപ്പം താമസിക്കാനായിട്ട് തയ്യാറാവുകയാണ്. പതിയെ പതിയെ ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറുന്നു. സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ്. 2002 December ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ഒരാൺകുട്ടിയും പെൺകുട്ടിയും വിവാഹിതരല്ലാതെ ഒരുമിച്ച് താമസിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളുമാണ് ചിത്രം പ്രമേയമാക്കിയിരിക്കുന്നത്.
1: മിസ്റ്റർ ആൻഡ് മിസസ് എൽ യു, അതായത് മിസ്റ്റർ എൽ ലോവർ ബർത്ത്, മിസസ് അപ്പർ ബർത്ത്. മാറിക്കിടക്കാൻ പാടണോന്ന് അറിയില്ല, പക്ഷെ ടിറ്റിയോട് ഞാൻ പറഞ്ഞോളാം, മിസസിന് അപ്പർ ബർത്ത് കയറാൻ ബുദ്ധിമുട്ടാണെന്ന്.
0: അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ കഥയും തിരക്കഥയും ഒക്കെ തന്നെയാണ്. മുൻകാല ചിത്രങ്ങളിലേതുപോലെ തന്നെ ഒന്നാം പകുതി നിറയെ നർമ്മ മുഹൂർത്തങ്ങളും രണ്ടാം പകുതിയിൽ ഏറെ വൈകാരികമായിട്ടുള്ള സന്ദർഭങ്ങളുമാണ് സിനിമ സമ്മാനിച്ചിരിക്കുന്നത്. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാഷാണ് ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത്. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, വട്ടയില പന്തലിട്ടു തുടങ്ങിയിട്ടുള്ള ഗാനങ്ങൾ ഇന്നും ഏറെ ജനപ്രിയമായ ഗാനങ്ങളാണ്. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഈ ചിത്രം ജയറാമിന്റെയും സൗന്ദര്യയുടെയും അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു മൂവിയാണ്.
1: ഇതെന്തൊരത്ഭുതം, ഈ ലോകം ഇത്ര ചെറുതാണോ? ഇന്നലെ കൂപ്പ, ഇന്ന് ലിഫ്റ്റ്. 7th floor എവിടെ? ഓ, ആ സോഫ്റ്റ്വെയർ കമ്പനിയില്ല, അവിടെയാണോ ജോലി? എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിന് തൊട്ട് താഴെയാണല്ലോ എന്റെ ഓഫീസ്.
2: കാണുന്നത് എങ്ങനെ? ഞാൻ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ.
1: ഇസ് ഇറ്റ്? എങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് നൗ. എന്നെ കണി കണ്ടിട്ട് ജോലിക്ക് ജോയിൻ ചെയ്താൽ അതിൽ പരം ഭാഗ്യം ഉണ്ടാവാനില്ല.
0: സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട മലയാള സിനിമയിലെ ഏറ്റവും വിജയകരവും ജനപ്രിയവുമായിട്ടുള്ള ഒന്നാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം, മധ്യവർഗ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പരിഹാസങ്ങൾ, നർമ്മം എന്നിവയൊക്കെയാണ് ഇവരുടെ സിനിമകളുടെ ഏറ്റവും പ്രധാന സവിശേഷത. ഈ കൂട്ടുകെട്ടിൽ പിറന്ന പ്രശസ്തമായ ചില മികച്ച സിനിമകളുമുണ്ട്. നാടോടിക്കാറ്റ്, 1987 റിലീസായ ഈ നാടോടിക്കാറ്റ് എന്ന സിനിമ, അതുപോലെ 1988 റിലീസായ പട്ടണ പ്രവേശം, 89 റിലീസായ വരവേൽപ്പ്, 91 റിലീസായ സന്ദേശം തുടങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ പ്രണയവും ത്യാഗവും തെറ്റിദ്ധാരണകളും നിറഞ്ഞ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു സുന്ദരമായ പ്രണയകഥ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ചില പ്രണയങ്ങൾ അങ്ങനെയാണല്ലേ, ത്യാഗവും സഹനവും ഒക്കെ കൊണ്ട് മാത്രമാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അത്തരത്തിൽ ഒരു കഥ തന്നെയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ ഒരു സിനിമ പറയുന്നത്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: 10 വർഷത്തിന്റെ നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, പട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. രണ്ടായിരത്തി രണ്ടിൽ റിലീസായി സൗന്ദര്യയും ജയറാമും തകർത്ത് അഭിനയിച്ച യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലാബോർഡിൽ. അപരിചിതരായ രണ്ടുപേർ കണ്ടുമുട്ടുന്നു, രാമാനുജൻ, ജ്യോതി. ജ്യോതി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മാത്രമല്ല ഡോക്ടർ പ്രദീപുമായിട്ടുള്ള ജ്യോതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറച്ചു നാളുകളായിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലെത്തിയ ജ്യോതിക്ക് താമസിക്കാൻ ഒരു വീട് വാടകയ്ക്ക് കണ്ടെത്തി നൽകാൻ രാമാനുജൻ തന്റെ അടുത്ത സുഹൃത്തായ പോളേട്ടനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അവിവാഹിതയായതുകൊണ്ട് തന്നെ ജ്യോതിക്ക് വീട് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ പരിസരവാസികൾക്കൊക്കെ രാമാനുജനെ നല്ല പരിചയമായതുകൊണ്ട് രാമാനുജന്റെ ഭാര്യയാണ് താനെന്ന് നുണ പറഞ്ഞ് അവിടെ അടുത്തൊരു വീട്ടിൽ ജ്യോതി താമസം തുടങ്ങുകയാണ്. എന്നാൽ ആ പറഞ്ഞ നുണ കാരണം ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നപ്പോൾ ജ്യോതിക്ക് രാമാനുജന്റെ വീട്ടിൽ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
1: സ്കൂളിൽ പഠിക്കുമ്പോൾ 3 കൊല്ലം ബെസ്റ്റ് ആക്ടർ ആയിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു, ഇതാണോ അഭിനയം? അയാൾ ഒരു വെട്ടുപോത്ത് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ അറിയപ്പെട്ടു തന്നെ.
2: ശരിയാ, റാമിന്റെ ആക്ടിംഗ് കുറച്ച് ഓവർ ആയിരുന്നു.
3: ആയിരുന്നല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. മലയാളം പോലെ അല്ല തമിഴ്, എല്ലാത്തിനും കുറച്ച് ഡോസ് കൂടുതൽ വേണം. മലയാളത്തിൽ ഇപ്പൊ എങ്ങനെയാ അമ്മേ? അത്രയല്ലേ ഉള്ളൂ, തമിഴ് കേട്ടിട്ടില്ലേ അമ്മാ? ആ വ്യത്യാസമുണ്ടേ.
1: പിടിച്ചു പോയെങ്കിൽ നിനക്ക് കിട്ടുന്ന തല്ലിനും കുറച്ച് ഡോസ് കൂടിയേനെ കുട്ടിയാക്ക. അത് പറഞ്ഞേ
0: അയൽക്കാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ അവർ ദമ്പതികളായി പിന്നീട് അഭിനയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ജ്യോതിയുടെയും രാമാനുജത്തിന്റെയും ലൈഫ്. എന്നാൽ ഇതിനിടയിൽ ജ്യോതിയോട് രാമാനുജന് ഒരു ചെറിയ പ്രണയം തോന്നി തുടങ്ങുകയാണ്. ജ്യോതിയുടെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യം രാമാനുജൻ അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല രാമാനുജത്തിന്റെ ഫ്രണ്ടായിട്ടുള്ള പോളേട്ടനാണെങ്കിലോ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രണയം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് വിവാഹ നിശ്ചയത്തിന്റെ പേരിൽ നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന കാര്യം ജ്യോതി രാമാനുജനോട് പറയുമ്പോൾ അവളുടെ വിവാഹം വേറൊരാളുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന കാര്യം രാമാനുജൻ മനസ്സിലാക്കുന്നത്.
2: നിശ്ചയ ദിവസം തന്നെ താലസിപ്പോയി.
4: ദൈവന്റെ പ്രാർത്ഥന കേട്ടു.
2: എന്ത്?
4: ഒന്നുമില്ല.
2: റാം പ്രാർത്ഥിച്ചത് എന്താണ്?
4: ആര് എന്ത് പ്രാർത്ഥിച്ചു?
2: എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് റാം പറഞ്ഞില്ലേ? എന്റെ കല്യാണം നടക്കരുതെന്ന് റാം പ്രാർത്ഥിച്ചു.
4: അത്
2: റാമിന് ഒരു നല്ല സുഹൃത്തായി ഞാൻ കണ്ടു. പക്ഷേ റാം,
4: ജ്യോതി പ്ലീസ് എന്നെ കുറ്റപ്പെടുത്തരുത്. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ജ്യോതിയുടെ അഭാവത്തിലാണ് ഞാൻ ആ നഷ്ടത്തിന്റെ ആഴവും വ്യാപ്തിയൊക്കെ തിരിച്ചറിഞ്ഞത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചു തന്നെ പറയാം.
0: മറ്റൊരാളുടെ വധുവാണ് എന്ന സത്യം ഓർത്ത് അവൻ തന്റെ സ്നേഹം അങ്ങനെ ഉള്ളിലൊതുക്കുകയാണ്. അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് ജ്യോതി നാട്ടിലേക്ക് മടങ്ങുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് രാമാനുജവും പോളും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് മദ്യലഹരിയിലായിരുന്നപ്പോൾ ചെന്നൈയിൽ രാമാനുജവും ജ്യോതിയും ഒരുമിച്ച് ഒരേ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നുള്ള സത്യം ബന്ധുക്കളുടെ മുന്നിൽ തുറന്നു പറയുകയാണ്. മാത്രമല്ല രാമാനുജത്തിന് ജ്യോതിയെ വളരെ ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം കൂടി അയാൾ പറയുന്നുണ്ട്. ഇത് ഒരു വലിയ കോളിളക്കം തന്നെ അവനെ ഉണ്ടാക്കുന്നുണ്ട്. ജ്യോതിയുടെ വിവാഹം അങ്ങനെ മുടങ്ങുകയും ഒടുവിൽ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം കാരണം ജ്യോതിക്ക് രാമാനുജന്റെ വധുവാകേണ്ടി വരുന്നതുമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് August 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്,
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: Ashraya FM 90, Nadinoppam, Nattarkoppam.
4: Ashraya FM 90-il ini Aakashavani Vaarthakal.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതിനിടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുവാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് പാസാക്കി. എന്നാൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അണക്കെട്ടുകൾ തുറന്നുവിടുന്നത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്.
1: സംസ്ഥാനത്തൊട്ടാകെ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,000-ലേറെ പേരാണ് കഴിയുന്നത്. മഴക്കെടുതികളിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ ചെങ്ങന്നൂരിലെത്തിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഹെലികോപ്റ്റർ വഴി ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്.
1: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആകെ 8 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ധനസഹായം നൽകും. പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 12 ലക്ഷം രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 6 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു. പ്രാഥമിക കണക്കനുസരിച്ച് 165 ഹെക്ടറിലെ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ നീരൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി എം ലിജു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി കുട്ടനാട്ടിൽ 44 ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ താലൂക്കിൽ 1 ക്യാമ്പും തുറന്നു. ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിലെ നഗരഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, തിരുവാർപ്പ്, അയർക്കുന്നം, നീരിക്കാട്, നട്ടാശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ചെറിയ വള്ളങ്ങളടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എരുമേലി ഓരാങ്കൽക്കടവിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു.
0: ശക്തമായ മഴയിൽ കോട്ടയം അയർക്കുന്നത്ത് ഒരാൾ ഒഴുകിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം പാണക്കാട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. വേങ്ങര റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. ഉച്ചയോടെ മഴ മാറി നിന്നു എങ്കിലും ഡാമുകൾ എല്ലാം ഏറെക്കുറെ നിറഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത്. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
4: തൃശൂരിൽ അതിശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് മനക്കുടി പുള്ളു റോഡുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കാരളം, അരിമ്പൂർ, താന്നിം, ചേർപ്പ്, അന്തിക്കാട് എന്നീ പ്രദേശത്തെ കോൾ പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അവസാനിപ്പിക്കുവാനോ പിൻവലിക്കുവാനോ ഡൽഹി സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവ പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രം ബാധകമാക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുഞ്ഞ് ജനിച്ച ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുകയും ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം നൽകുകയും വേണം. വീടുകളിലെ പ്രസവം നിരുത്സാഹപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരേണ്ടതാണ്. അപകട സാധ്യതയുള്ള റോഡുകളിൽ ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ക്ലാപ്പ്ബോർഡ്.
1: യെസ്, അങ്ങനെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്. ജയറാം, സൗന്ദര്യ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മൂവി തന്നെയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഒരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്ന രാമാനുജൻ, ജ്യോതി എന്നീ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലൂടെ നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത്.
2: മരുന്നിനും ഡോക്ടർക്കും അങ്ങനെ എല്ലാം ചേർത്ത് എന്ത് ചെലവായി കാണും? പറയൂ, എനിക്ക് ഓഫീസിൽ ലേറ്റ് ആവാൻ വയ്യ. വാടകയുടെ ഷെയറും എടുക്കാം, എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ തിരിച്ചു തരാം, പോരെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി.
1: ജയറാം രാമാനുജനായി തകർത്ത് അഭിനയിച്ചപ്പോൾ തമിഴ് തെലുങ്ക് സിനിമാ ലോകത്തെ സൂപ്പർ നായികയായ സൗന്ദര്യ, ജ്യോതിയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഒരു മൂവി കൂടിയാണിത്. സിനിമയെ ഡോക്ടർ പ്രദീപായി സിദ്ദിഖും, സുഹൃത്ത് പോളായി ഇന്നസെന്റും, ഒപ്പം ശ്രീനിവാസൻ, ഒടുവിലുണ്ണി കൃഷ്ണൻ, മാമുക്കോയ, നെടുമുടി വേണു തുടങ്ങിയ വമ്പൻ താരനിര തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട്. ആദ്യ പകുതി മുഴുവൻ ചെന്നൈ നഗരത്തിലെ വാടക വീട് പശ്ചാത്തലമാക്കിയുള്ള തമാശകളും രസകരമായ സംഭവങ്ങളുമാണെങ്കിൽ രണ്ടാം പകുതിയിൽ ഏറെ വൈകാരികമായ സന്ദർഭങ്ങളാണ് സിനിമ സമ്മാനിക്കുന്നത്. സ്വാർത്ഥതയില്ലാത്ത പ്രണയത്തിന്റെ മഹത്വവും വാശിയും ഒക്കെ മാറ്റിവെച്ച് പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യവും ഈ ഒരു ചിത്രം ഭംഗിയായി കാണിച്ചു തരുന്നുണ്ട്. അനാവശ്യമായ ആഡംബരങ്ങളില്ലാതെ സാധാരണക്കാരായ മനുഷ്യരുടെ വികാരങ്ങൾ തനിമയോടെ അവതരിപ്പിച്ചു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാമാനുജൻ തന്നെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു എന്ന കാര്യം അങ്ങനെ ജ്യോതി മനസ്സിലാക്കുകയാണ്. എന്നാൽ തന്റെ വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ നല്ല രീതിയിൽ തന്നെ രാമാനുജത്തോടും പോളിനോടും ജ്യോതിക്ക് ദേഷ്യമുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ചെന്നൈയിലേക്ക് തിരിച്ചു വന്ന ശേഷം ജ്യോതി രാമാനുജത്തോടൊപ്പം താമസിക്കുകയാണ്. പിന്നീട് അവരുടെ ജീവിതം അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. ചെന്നൈയിൽ തിരിച്ചെത്തിയെങ്കിലും ജ്യോതി രാമാനുജത്തോട് സംസാരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അവളെ സന്തോഷിപ്പിക്കാനായിട്ട് രാമാനുജൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും ജ്യോതിയുടെ ഉള്ളിലെ വെറുപ്പും ദേഷ്യവും ഒന്നും മാറുന്നേയില്ലായിരുന്നു. അതിനിടയിലാണ് നാട്ടിൽ രാമാനുജത്തിന്റെ അമ്മയ്ക്ക് ഒരു വാഹന അപകടം ഉണ്ടാകുന്നതും അതേ തുടർന്ന് തന്റെ അവസാന നാളുകളിൽ മകനെയും അവന്റെ വധുവിനെയും ഒരു നോക്ക് കാണണമെന്ന് ആ ഒരു അമ്മ ആഗ്രഹിക്കുന്നുണ്ട്.
3: കുട്ടിയെ ഇതറിയിക്കാൻ അവൻ പറഞ്ഞിട്ട് വന്നതല്ല ഞാൻ. അവന്റെ അമ്മ മരിച്ച കുട്ടിക്ക് എന്താല്ലേ?
2: ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
3: അറിഞ്ഞിരുന്നെങ്കിൽ മരണം സ്റ്റോപ്പ് ചെയ്ത് കളയായിരുന്നു. അല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന ഒരാള് സീരിയസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ആർക്കും ദിവ്യശക്തി ഒന്നും ഇല്ലല്ലോ. കൂടെ ചെല്ലാൻ അവൻ കാല് പിടിച്ചില്ലേ? എങ്ങനെ പോകുമല്ലേ? അവൻ ചതിയനും വഞ്ചകനും അല്ലേ? അവനെ കുട്ടി പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. എനിക്ക് അവനെ വർഷങ്ങളായിട്ട് അറിയാം. 100 കൊല്ലം തപസ്സിരുന്നാലും അവനെ പോലെ സ്നേഹമുള്ള ഒരുത്തന് ഈ ജന്മത്ത് കുട്ടി കിട്ടും.
1: എന്നാൽ രാമാനുജനോടൊപ്പം പോകാനായിട്ട് ജ്യോതി വിസമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സ് തകർന്ന രാമാനുജൻ തനിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പോളേട്ടൻ ചെന്നൈയിലെത്തി ജ്യോതിയെ ആ സങ്കട വാർത്ത അറിയിക്കുകയാണ്. രാമാനുജന്റെ അമ്മ മരണപ്പെട്ടു. അവസാനമായി ആ അമ്മയെ കാണാൻ പോയില്ലല്ലോ എന്നോർത്ത് ജ്യോതിയിൽ കടുത്ത കുറ്റബോധം പുകഞ്ഞു തുടങ്ങുകയാണ്. മാത്രമല്ല, രാമാനുജൻ ജ്യോതിയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നും എത്രത്തോളം അവൾ തനിക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പോളേട്ടൻ അവളെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. പതിയെ പതിയെ ജ്യോതിക്ക് തന്റെ തെറ്റ് മനസ്സിലായി തുടങ്ങുകയാണ്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാമാനുജൻ ഡോക്ടർ പ്രദീപുമായിട്ട് ചെന്നൈയിലേക്ക് തിരിച്ചെത്തുന്നതാണ്. ജ്യോതിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രദീപുമൊത്ത് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നും താൻ അതിന് തടസ്സമാകില്ല എന്നും രാമാനുജൻ പറയുകയാണ്. സ്വാർത്ഥതയില്ലാത്ത സത്യാത്മകമായ രാമാനുജന്റെ ആ സ്നേഹത്തിന് മുന്നിൽ ജ്യോതിയുടെ മനസ്സങ്ങനെ അലിയുകയാണ്. തന്റെ എല്ലാ തെറ്റിദ്ധാരണകൾക്കും രാമാനുജത്തോട് മാപ്പ് ചോദിക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവൾക്കത് സാധിക്കുന്നില്ല. താൻ കാരണം തകർന്നുപോയ ജ്യോതിയുടെ ജീവിതം തിരികെ നൽകാനായിരുന്നു രാമാനുജൻ ഇവിടെ ശ്രമിക്കുന്നത്.
4: ഞാൻ എത്തുന്നതിന് മുമ്പേ അമ്മ പോയി. അതൊരു കണക്കിന് നന്നായി. ഇല്ലെങ്കിൽ എന്നെ കണ്ട ഭാര്യയെ കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കും. സത്യം പറയേണ്ടി വന്ന അമ്മ വല്ലാതെ ദുഃഖിക്കും. ഇതിപ്പോ അതൊന്നും വേണ്ടി വന്നില്ലല്ലോ. ഓഫീസിൽ പോറെങ്കി വഹിക്കണ്ടോ.
1: സ്വന്തം പ്രണയത്തെക്കാൾ ജ്യോതിയുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന രാമാനുജന്റെ ആ വലിയൊരു മനസ്സ് ഏതൊരു പ്രേക്ഷകന്റെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. എന്നാൽ രാമാനുജന്റെ സ്വാർത്ഥതയില്ലാത്ത ആ സത്യസന്ധമായ സ്നേഹത്തിന് മുന്നിൽ ജ്യോതിയുടെ ഉള്ളിലെ എല്ലാ തെറ്റിദ്ധാരണകളും ദേഷ്യവും അലിഞ്ഞില്ലാതാവുകയാണ്. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് തന്റെ നെഞ്ചോട് ചേർത്ത ആ മനുഷ്യനാണ് തന്റെ യഥാർത്ഥ ജീവിത പങ്കാളിയെന്ന് ജ്യോതി അങ്ങനെ തിരിച്ചറിയുകയാണ്. അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാമാനുജന്റെ പ്രണയത്തിന്റെ ആഴം മനസ്സിലാക്കിയ ജ്യോതി ഡോക്ടർ പ്രദീപിനോട് യാത്ര പറഞ്ഞ് രാമാനുജന്റെ അടുത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് സാധിക്കുന്നില്ല. രാമാനുജൻ തന്നെ വിട്ടു പോയി എന്ന് മനസ്സിലാക്കുന്ന ജ്യോതി അയാളുടെ സ്നേഹം ഇനി തനിക്ക് ലഭിക്കില്ല, അയാളുടെ ഒപ്പം ഇനി ഒരു ജീവിതം തനിക്ക് ലഭിക്കില്ല എന്ന് ആലോചിച്ചുകൊണ്ട് സ്വയം ജീവൻ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ എന്തോ ഒന്ന് മറന്നുവെച്ചു എന്ന പേരിൽ തിരിച്ചു വരുന്ന രാമാനുജൻ കാണുന്നത് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ജ്യോതിയെയാണ്.
0: എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയപ്പോ
4: ഇല്ല, ഒന്നും കൈവിട്ടു പോയിട്ടില്ല.
1: രാമാനുജമില്ലാതെ ഇനി തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ജ്യോതിയുടെ വാക്കുകളിൽ മനസ്സ് നിറയുന്ന രാമാനുജം അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ആ മനോഹരമായ അവരുടെ ഒരുമിക്കൽ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. നിഷ്കളങ്കമായ സ്നേഹവും വിട്ടുവീഴ്ചയുമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് രംഗം കൂടിയാണ് ഈ സിനിമയുടേത്. ഉറപ്പായും പ്രേക്ഷകരുടെ മനസ്സ് തൊടുന്ന ഈ ഒരു മൂവി കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണണം. അവൾ എന്തായാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

ടേക്ക് എ ബ്രേക്ക്. ഗുഡ് ഈവനിംഗ്, കേൾക്കാം ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ജിവി. കുറേയധികം അപ്ഡേഷൻസ് ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. ഏറെ നാളായിട്ട് ചർച്ചയിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ കേട്ടോ. പാചകവാതകം ഒരു ചർച്ചാ വിഷയം തന്നെയാണ് കേരളത്തിൽ. വളരെ സേഫായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ പാചകവാതക സിലിണ്ടർ പ്ലാസ്റ്റിക്കിലായി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഒന്ന് ആലോചിക്കേ. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുതിയ പാചകവാതക കണക്ഷൻ നൽകുന്നില്ലെന്ന പരാതിക്കിടെ പ്ലാസ്റ്റിക് സിലിണ്ടറുമായിട്ട് എണ്ണ കമ്പനികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് വില കൂടുതലുള്ള 10 കിലോ സിലിണ്ടറുകൾ നൽകാനുള്ള നടപടികളായി. കണക്ഷൻ നൽകുമ്പോൾ തന്നെ സിലിണ്ടറിന്റെ വിലയായിട്ട് 3,300 രൂപ ഈടാക്കും. ഇത് തിരികെ ലഭിക്കുന്നതല്ല കേട്ടോ. നിലവിൽ ഉപയോഗിക്കുന്ന ലോഹ സിലിണ്ടർ കണക്ഷൻ ഈടാക്കും.

അതായത് കാണാനുള്ള സൗന്ദര്യവും വിലയും വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പാചകവാതക ക്ഷാമം ഉണ്ടായപ്പോഴാണ് ഗാർഹിക കണക്ഷൻ നൽകുന്നത് നിർത്തിവെച്ചത്. കണക്ഷൻ നൽകുന്നത് എന്ന് പുനരാരംഭിക്കും എന്നുള്ള കാര്യത്തിൽ വിതരണ കമ്പനിക്കാർ വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും നൽകിയില്ല. രണ്ടാം സിലിണ്ടറിനായിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നില്ല. പുതിയ കണക്ഷൻ ലഭിക്കാതെ വലയുന്നവർ സബ്സിഡി ഇല്ലാതെ പ്ലാസ്റ്റിക് സിലിണ്ടറിലേക്ക് വേഗത്തിൽ വീഴുമെന്നാണ് എണ്ണ കമ്പനികളുടെ ഒരു കണക്കുകൂട്ടൽ. ഈ ഒരു പ്ലാസ്റ്റിക് പാചക വാതക സിലിണ്ടറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഭാരക്കുറവ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് സാധാരണ സിലിണ്ടറുകളെ അപേക്ഷിച്ച് 50% ഇതിന്റെ ഭാരക്കുറവ് എന്ന് പറയുന്നത്. 10 kg വാതകമുള്ള സിലിണ്ടറിന് 7.5 kg മാത്രം എന്നുള്ളത്. 3 പാളികൾ ഇതിനുണ്ട്. അതായത് അകംപാളി, അതിന് സാന്ദ്രതയുള്ള എഥിലിൻ, മധ്യപാളിയുണ്ട് പോളിമാർ ഫൈബർ ഗ്ലാസ് ആണ്, പുറംപാളിയുണ്ട് HDPE ജാക്കറ്റ് ആണ്. അതായത് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത് ഇവ തടയും. സുതാര്യതയുണ്ട് കേട്ടോ. ഉള്ളിലെ ദ്രാവകത്തിന്റെ അളവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സിലിണ്ടർ തീരുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇനി രാസപ്രതിരോധവും ഇതിനുണ്ട്. അതായത് ആസിഡ് ക്ഷാരപദാർത്ഥങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ അപ്ഡേറ്റ് ചെയ്തു വന്നിട്ടുള്ള സിലിണ്ടറിനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മളിൽ എത്ര പേരിനി പ്ലാസ്റ്റിക് സിലിണ്ടർ വാങ്ങും എന്നുള്ള കാര്യം കൂടി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കേട്ടോ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pagal alias Jackie.
1: See you in
2: പത്താം വാർഷികത്തിന്റെ നിലവിൽ പെട്ടാർക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, പെട്ടാർക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: തെരുവ് നായ്ക്കളോട് പ്രത്യേക സ്നേഹമുള്ള ആൾക്കാരാണോ നിങ്ങൾ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ തെരുവ് നായ്ക്കളെ കാണുമ്പോൾ ആഹാരമൊക്കെ മേടിച്ചിട്ട് കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. തെരുവ് നായ്കൾക്ക് വഴിയോരത്തും തെരുവിലും ഭക്ഷണം നൽകുന്നവർക്കെതിരെ നടപടി എടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. അതായത് തെരുവ് നായ്കളെ പോറ്റണ്ട എന്ന് അർത്ഥം. തെരുവിൽ ഭക്ഷണം നൽകുന്നത് വിലക്കി ബോർഡ് സ്ഥാപിക്കും. അതുപോലെ തന്നെ ഇത് ലംഘിച്ചാൽ പരാതി അറിയിക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പരും വരും. പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് നോഡൽ ഓഫീസറെ നിയമിക്കാനും സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും അതൊരു വലിയ മാറ്റമാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മൃഗങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിലും പലപ്പോഴും തെരുവ് നായകളുടെ ഒരു ആക്രമണം നേരിടുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ പേടിച്ചാണ് പലപ്പോഴും റോഡിൽ നടക്കുന്നത്. തദ്ദേശ വകുപ്പിന്റെ നിർദ്ദേശം നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. തടസ്സപ്പെടുത്തിയാൽ പോലീസ് സഹായം തേടാം കേട്ടോ. നായകളുടെ എണ്ണത്തിന് ആനുപാതികമായി വാർഡുകളിൽ നിശ്ചിത കേന്ദ്രങ്ങളിൽ ഭക്ഷണം നൽകാൻ വിലക്കില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനുള്ള സ്ഥലം കണ്ടെത്തുകയും വേണം. സ്ഥാപന പരിസരം തെരുവ് നായ മുക്തമാക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽമാർ, ആശുപത്രി സൂപ്രണ്ടുമാർ, സ്റ്റേഷൻ മാസ്റ്റർമാർ തുടങ്ങിയവരും തീർച്ചയായിട്ടും സഹകരിക്കണം. അത്തരത്തിലുള്ള സ്ഥാപന മേധാവികൾക്കും നോട്ടീസ് നൽകും. സഹകരിച്ചില്ലെങ്കിൽ ഭരണപരവും നിയമപരവുമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് മറ്റു നിർദ്ദേശങ്ങളെന്ന് നോക്കണ്ടേ. ജനം ഒത്തുകൂടുന്നിടത്ത് പൊതുവിടങ്ങളിലെ നായ്ക്കളെ അടിയന്തരമായി പിടികൂടണം. നായ്ക്കളെ വന്ധീകരിച്ച് വിരമരുന്ന് നൽകിയും പ്രതിരോധ കുത്തിവയ്പ് എടുത്തും പിടികൂടിയ സ്ഥലത്ത് തന്നെ വിടണം. പേവിഷബാധ, ആക്രമണ സ്വഭാവം എന്നിവ ഉള്ളവയെ ഷെൽട്ടറിൽ പാർപ്പിക്കും. കൂടാതെ ABC കേന്ദ്രങ്ങളും തുടങ്ങും. ദത്തു നൽകുന്ന നായകൾക്ക് ടാഗ് പതിപ്പിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരുപക്ഷെ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ, നടപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിനോട് സഹകരിച്ചാൽ മാത്രമേ ഇത് പോസിബിൾ ആവൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ജീവി.

0: ഒപ്പം
1: മെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: കഴിഞ്ഞ മാസം 31st വരെയായിരുന്നു ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 31st വരെ റിട്ടേൺ സമർപ്പിച്ചത് 5.9 crore ആൾക്കാരാണ് കേട്ടോ. അവസാന ദിവസം മാത്രം 40 lakh റിട്ടേണുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. ശമ്പള വരുമാനക്കാരുൾപ്പെടെയുള്ള അക്കൌണ്ട് ഓഡിറ്റിംഗ് ആവശ്യമില്ലാത്തവർക്ക് ITR 1, ITR 2 ഫോമുകളിൽ റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി July 31. അവസാന ആഴ്ചയിലാണ് ഈ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കലിന് വേഗം കൂടിയത്. നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് ഈ ഒരു അവസാന നിമിഷം തന്നെയായിരിക്കുമല്ലോ. July 22 3 crore റിട്ടേണുകൾ മാത്രമായിരുന്നു സമർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ഒരു വർഷം 9 crore റിട്ടേണുകളായിരുന്നു സമർപ്പിച്ചത്. 4.35 lakh നികുതിയായി തിരിച്ചു നൽകുകയും ഇതുവഴി ചെയ്തിരുന്നു. ഇത്തവണ പ്രൊഫഷണലുകൾക്കും സംരംഭങ്ങൾക്കും അക്കൌണ്ട് ഓഡിറ്റിംഗ് ആവശ്യമുള്ളവർക്കും August 31 അവസാന തീയതി. ഇതും കൂടി പൂർത്തിയായാൽ മാത്രമേ ഇത്തവണത്തെ എത്ര റിട്ടേണുകൾ ലഭ്യമെന്ന് കൃത്യമായിട്ട് കണക്കുകൾ വ്യക്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ജൂലൈയിൽ GST വരുമാനവും ഏകദേശം വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. 2.11 crore കേൾക്കാൻ നമുക്ക് അതിനെപ്പറ്റി കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ചേച്ചി അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോയിൽ എടുത്തെന്ന്?
1: റേഡിയോ ഇല്ല,
0: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ എഫ് 19 എത്തി. വേഗം റെഡി ആയിക്കോ,
1: ഇത് നമ്മൾ പൊളിക്കും. കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ എഫ് 19 പെണ്ണരങ്ങ്. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മുതൽ 6 വരെ.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

0: ടേക്ക് എ ബ്രേക്ക്.
1: ITR റിട്ടേൺ ഫയലിംഗിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജൂലൈ മാസത്തിലെ GST വരുമാനവും ഇതേപോലെ തന്നെ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. 2.11 ലക്ഷം കോടി രൂപയാണ്. 2025 ജൂലൈയിലെ 1.83 ലക്ഷം കോടി രൂപയെ അപേക്ഷിച്ച് 15.4% വർധനവ്. ഓരോ വർഷവും ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ചയാണ് ജൂലൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 2025 മെയ്യിലെ 16.4% കഴിഞ്ഞാലുള്ള ഉയർന്ന നിരക്കാണ് ഈ ഒരു ജൂലൈയിലേത്. നടപ്പ് സാമ്പത്തിക വർഷം 2ാം തവണയാണ് GST വരുമാനം 2 ലക്ഷം കോടി രൂപ കടക്കുന്നത്. ജൂണിൽ 1.95% GST വരുമാനം. ആഭ്യന്തര ഉപഭോഗവും ഇറക്കുമതിയും കൂടിയതാണ് ഇത്തവണ GST വരുമാനം ഉയരാനായിട്ട് സാഹചര്യം ഒരുക്കിയത്. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് സംയോജിത GST വരുമാനം ഇത്തവണ 66,511 കോടി രൂപയാണ്. കേന്ദ്ര GST ആയിട്ട് 39,835 രൂപയും സംസ്ഥാന GST ആയിട്ട് 47,881 കോടി രൂപയും സംയോജിത GST ആയിട്ട് 123,490 കോടി രൂപയും എന്നിങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചത്. റീഫണ്ടായിട്ട് 29,968 കോടി രൂപ നൽകുകയും ചെയ്തു കേട്ടോ. മുൻവർഷത്തെ 26,495 കോടി രൂപയെ അപേക്ഷിച്ച് 13.1% ഈ റീഫണ്ടിൽ വന്നിട്ടുള്ള വർധനവെന്ന് പറയുന്നത്. റീഫണ്ട് കഴിച്ച് 1.81 ലക്ഷം കോടി രൂപയാണ് ജൂലൈയിൽ GST വരുമാനം. മുൻവർഷത്തെ 1.57 ലക്ഷം കോടി രൂപയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 15% വർധനവാണ്, വളർച്ചയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഇന്ത്യ ഒട്ടാകെയുള്ള കണക്കൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നറിയണ്ടേ. അതായത് കേരളത്തിലും കുതിപ്പ് തന്നെയാണ്. ജൂലൈയിൽ കേരളത്തിന്റെ GST വരുമാനം 1,432 കോടി രൂപയാണ്. 2025 ജൂലൈയിലെ 1,203 കോടി രൂപയെ അപേക്ഷിച്ച് 19% വർധനവാണ് വന്നിട്ടുള്ളത്. കേന്ദ്ര വിഹിതമടക്കം വരുമാനം 3,161 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കേന്ദ്രം മുഴുവനായിട്ട് നോക്കുമ്പോൾ 15% വർധനവാണെങ്കിൽ കേരളത്തിൽ 19% വർധനവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യമാണ്. നമ്മുടെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്നതിന്റെ ഒരു കണക്കുകൾ കൂടിയാണ് ഈ സൂചിപ്പിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് ആണ്, ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: വല്ലാത്തൊരു വീഴ്ചയായിപ്പോയി. എലോൺ മസ്കിന്റെ ആസ്തി കുത്തനെ ഇടിഞ്ഞതിനെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്നാണ് പഴമൊഴി. ഇത് ശരിവെക്കുന്നതാണ് ശരിക്കും എലോൺ മസ്കിന്റെ ആസ്തിയുടെ കയറ്റ ഇറക്കുന്നത്. അദ്ദേഹത്തിന്റെ ബഹിരാകാശ കമ്പനിയായിട്ടുള്ള സ്പേസ് എക്സ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിനു പിന്നാലെ വ്യക്തിഗത ആസ്തി കുതിച്ചു കയറുകയായിരുന്നു. June 16 $1.33 billion, അതായത് 126 lakh crore വരെയായിട്ട് ഇതിങ്ങനെ ഉയർന്നിരുന്നു. എന്നാൽ ആദ്യ ആ ഒരു തരംഗം തീർന്നതോടെ സ്പേസ് എക്സ് ഓഹരി വില ദിവസം തോറും താഴേക്കായി. June 16 $201.80 billion വരെ എത്തിയ ഓഹരിക്ക് ഇപ്പോൾ വില $108.37 മാത്രമാണ്. അതായത് 46% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മസ്കിന്റെ വൈദ്യുത വാഹന കമ്പനി ഉണ്ടല്ലോ ടെസ്ല, ഈ ടെസ്ലയുടെ ഓഹരിയും ഇടിവിന്റെ പാതയിലാണ്. അതായത് July 22 പ്രവർത്തന ഫലം പ്രഖ്യാപിച്ച ശേഷം ഇതുവരെ 17% ഇടിവുണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതോടെ നമ്മുടെ മസ്കിന്റെ ആസ്തിയുടെ വളർച്ചയും താഴേക്കായി. ബ്ലൂംബെർഗ് ശതകോടീശ്വര പട്ടികയിലെ പുതിയ കണക്കനുസരിച്ച് $68,400 crore, അതായത് $65.24 lakh crore മാത്രമാണ് മസ്കിന്റെ ആസ്തി എന്ന് പറയുന്നത്. 1.5 months $60,000 crore, അതായത് $57.23 lakh crore

പത്താം വാർഷികത്തിന്റെ നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429 5 double 8.

ടേക്ക് എ ബ്രേക്ക്. തപാൽ വകുപ്പ് പാഴ്സൽ നിരക്കൊക്കെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് തറഞ്ഞു കാണുമല്ലോ, എത്ര രൂപയാണ് കൂടിയതെന്ന് അറിയണ്ടേ? രാജ്യത്തിനുള്ളിൽ വിതരണം ചെയ്യുന്ന പാഴ്സലുകളുടെ പോസ്റ്റൽ ചാർജാണ് തപാൽ വകുപ്പ് കൂട്ടിയിട്ടുള്ളത്. 500 ഗ്രാം വരെയുള്ള പാഴ്സൽ സംസ്ഥാനത്തിനുള്ളിൽ അയക്കാൻ ചരക്കു സേവന നികുതി അടക്കം പുതുക്കിയ നിരക്ക് 77 രൂപയാണ്. ഇതേ പാഴ്സൽ തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കാനാണെങ്കിൽ 84 രൂപയാകും. നേരത്തെ 500 ഗ്രാം വരെയുള്ള പാഴ്സൽ രാജ്യത്ത് എവിടെയും അയക്കാൻ വെറും 42 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇരട്ടിയാക്കി എന്ന് തന്നെ പറയാം. ഓഗസ്റ്റ് 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. മുൻപ് ആദ്യത്തെ 500 ഗ്രാമിന് 19 രൂപയും രജിസ്ട്രേഷൻ ഫീസ് 17 രൂപയും 18% GST ആയ 6 രൂപയും ചേർത്ത് ടോട്ടൽ ഒരു 42 രൂപ. ഈ 42 രൂപയ്ക്ക് രാജ്യത്തെവിടെയും ഈ പാഴ്സൽ നമുക്ക് അയക്കാം. അതാണ് സംസ്ഥാനത്തിനുള്ളിലും പുറത്തുമെന്ന് വേർതിരിച്ചങ്ങ് വർദ്ധിപ്പിച്ചത്. പാഴ്സൽ ബുക്ക് ചെയ്യുന്ന തപാൽ ഓഫീസ് പരിധിയിൽ തന്നെയാണ് വിതരണമെങ്കിൽ 500 ഗ്രാമിന് GST അടക്കം 34 രൂപ മതിയാകും. 501 മുതൽ വർദ്ധിക്കുന്ന ഓരോ 500 ഗ്രാമിനും അടുത്ത സ്ലാബായി കണക്കാക്കി ഇതിന്റെ നിരക്ക് ഇങ്ങനെ ആനുപാതികമായിട്ട് വർദ്ധിക്കും. 500 ഗ്രാം തൂക്കമുള്ള സ്പീഡ് പോസ്റ്റ് പാഴ്സൽ സംസ്ഥാനത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ GST അടക്കം പുതുക്കിയ നിരക്കെന്ന് പറയുന്നത് 90 രൂപയാണ്. സംസ്ഥാനത്തിന് പുറത്തേക്കാണെങ്കിലോ 106 രൂപയാകും. അയക്കുന്ന പാഴ്സലിന്റെ നീളം, വീതി, ഭാരം എന്നിവ തപാൽ വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൽ അധികമായാലും നിരക്കിൽ മാറ്റം വരും കേട്ടോ. കൂടുതൽ പാഴ്സൽ അയക്കുന്നവർക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും വ്യവസ്ഥകൾക്ക് അനുസൃതമായി നിരക്കിൽ ഇളവുകളുണ്ട് എന്നൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. വിവരം അറിയിച്ചാൽ പാഴ്സൽ അതത് കേന്ദ്രത്തിലെത്തി ശേഖരിക്കാനുള്ള സംവിധാനവും വകുപ്പിപ്പോ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തപാൽ ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ട, നമ്മുടെ വീട്ടിൽ വന്ന് സാധനം എടുത്തോളും, പക്ഷേ പൈസയും കൊടുക്കണം. 6 മെട്രോ നഗരങ്ങളിലെ 24-48 മണിക്കൂർ വിതരണ സംവിധാനം കൊണ്ടുവരികയാണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നീ മെട്രോ നഗരങ്ങളിലെ 24-48 മണിക്കൂർ വിതരണ സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ മെട്രോ നഗരങ്ങളിൽ ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ പട്ടികയിലുള്ള നഗരങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ ഒരു പുതിയ സംവിധാനം. ഇതിന് പ്രത്യേക താരിഫ് വേറെയുണ്ട് കേട്ടോ. അതായത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ സേവനം കിട്ടും, അത് തന്നെയാണ്. എന്നാലും നമ്മൾ ഈ സാധാരണഗതിയിൽ അയച്ചുകൊണ്ടിരിക്കുന്ന പാഴ്സലൊക്കെ സ്റ്റേറ്റിൽ വേറെയും അതർ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ വേറെയും ഒക്കെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വലിയ നിരക്കൊക്കെ വാങ്ങുന്നത് കുറച്ച് കഷ്ടമായി. ബ്രേക്കിൽ അപ്ഡേഷൻസ് അവസാനിക്കുന്നില്ല, സ്റ്റേറ്റ് യൂണിയൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ KSRTC കൊറിയർ സർവീസിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി നേരിട്ട് നടത്താൻ പോവുകയാണ്. KSRTC ലാഭമേറെ ഉണ്ടാക്കിയിരുന്ന കൊറിയർ സർവീസിന് ഇനി പുറം കരാറില്ല. ഈ ഇനത്തിൽ കോർപ്പറേഷൻ ലഭിച്ചിരുന്ന വരുമാനം ഇടിഞ്ഞതും നിശ്ചിത സമയത്ത് കൊറിയർ കിട്ടുന്നില്ല എന്ന പരാതികൾ വ്യാപകമായതുമാണ് പുറം കരാർ ഒഴിവാക്കാൻ കാരണമായത്. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിക്കാണ് നിലവിൽ കൊറിയർ കൈകാര്യം ചെയ്യുന്നതിനുള്ള കരാർ നൽകിയിരുന്നത്. പരാതികളെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ കൊറിയർ സർവീസ് KSRTC നിർത്തിവെച്ചിരുന്നു കേട്ടോ. 2023 ജൂണിലാണ് KSRTC കൊറിയർ സർവീസ് ആരംഭിക്കുന്നത്. 2023-24 വർഷത്തിൽ 2.48 കോടിയും 24-25 വർഷത്തിൽ 6 കോടി രൂപയും കോർപ്പറേഷന് കൊറിയർ വരുമാനമായിട്ട് ലഭിച്ചിരുന്നു. ജില്ലാ ആസ്ഥാനത്തുള്ള പ്രധാന ഡിപ്പോകളിൽ പ്രതിദിനം 50,000 വരുമാനം ഇതുവഴി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് കണക്ക്. ആകെ 47 ഡിപ്പോകളിലാണ് കൊറിയർ കൈകാര്യം ചെയ്തിരുന്നത്. 16 മണിക്കൂർ കൊണ്ട് ഒരു ഡിപ്പോയിൽ നിന്ന് മറ്റൊരു ഡിപ്പോയിലേക്ക് കൊറിയർ എത്തുമെന്നതും സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് വളരെ ചെലവ് കുറവും എന്നതായിരുന്നു ഇതിന്റെ മേന്മ. കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ചവരെയും താൽക്കാലിക ജീവനക്കാരെയും ഡിപ്പോകളിലെ കൌണ്ടറുകളിൽ നിയോഗിച്ചാണ് കൊറിയർ സർവീസ് നടത്തിയിരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കൊറിയർ സർവീസ് പുറം കരാറിന് നൽകിയത്. കൊറിയർ വീടുകളിൽ എത്തിച്ച് പദ്ധതി ജനകീയമാക്കാനാണ് ആലോചനകൾ നടത്തിയിരുന്നത്. സ്റ്റാൻഡുകളിലെ കൌണ്ടറുകൾ, ബസ്സുകളിലെ കൊറിയർ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ KSRTC ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിക്ക് നൽകിയിരുന്നു. പുറം കരാർ നൽകിയതോടെ ദിവസ വരുമാനം 10,000 താഴെയായി. 2-3 വർഷം കൊറിയറുകൾ കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നവർ ഒഴിവാക്കപ്പെട്ടതും രാത്രിയിൽ കൊറിയർ സ്വീകരിക്കാനും അയക്കാനും സൗകര്യമില്ലാത്തതും പദ്ധതി പരാജയപ്പെടാനും കാരണമായി. പ്രിയദർശിനി നടപ്പിലാക്കിയത് മൂലം നിലവിൽ കോർപ്പറേഷന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നുണ്ട്. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് കോർപ്പറേഷന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KSRTC തന്നെ കൊറിയർ സർവീസ് ഏറ്റെടുത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉടൻ നടപ്പാക്കുമെന്നാണ് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ നടപ്പാകട്ടെ. കൃത്യമായിട്ടുള്ള കൊറിയറുകൾ യഥാസ്ഥാനങ്ങളിൽ എത്തട്ടെ. ജനങ്ങളും അതിനോടൊപ്പം ഉറപ്പായിട്ടും സഹകരിക്കും. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ കേരളത്തിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തില് വലിയ ഇടിവാണ് കഴിഞ്ഞ ഒരു വർഷം വന്നത് കേട്ടോ. സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലേക്ക് 2025-26 സാമ്പത്തിക വർഷം എത്തിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്നതിന്റെ കണക്കുകൾ പ്രകാരം 328,121 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. മുൻവർഷത്തെ 333,026 കോടി രൂപയിൽ നിന്ന് 1.5% ഇടിവ്. ഇക്കാര്യത്തിൽ അയൽ സംസ്ഥാനങ്ങൾ ശക്തമായ വളർച്ച കൈവരിച്ചപ്പോഴാണ് നമ്മുടെ ഈ കേരളത്തിന്റെ പ്രകടനം പിന്നിലേക്ക് പോയത്. ദേശീയ തലത്തിൽ 12-ാം സ്ഥാനമാണ് കേരളത്തിന് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 6 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ആകെ വിദേശ നിക്ഷേപത്തിൽ കേരളത്തിന്റെ പങ്ക് 1% താഴെയായിട്ട് ഇങ്ങനെ തുടരുകയാണ്. 2024-25 സാമ്പത്തിക വർഷമാണ് കേട്ടോ കേരളം ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചത്, 0.79%. എന്നാൽ അടുത്ത വർഷം അത് വീണ്ടും കുറഞ്ഞിട്ട് 0.64% കുറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മുന്നേറ്റവുമായിട്ട് നമ്മുടെ അയൽക്കാരൊക്കെ കൂടെ ഉണ്ടെന്ന്. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ 25-26 സാമ്പത്തിക വർഷം കർണാടകയാണ് 1-ാം സ്ഥാനത്ത്, തമിഴ്നാട് 2-ാം സ്ഥാനത്തും ആന്ധ്ര 3-ാം സ്ഥാനത്തും ഉണ്ട് കേട്ടോ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ FDI വരവെന്ന് പറയുന്നത് 516,935 കോടി രൂപയാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ മേഖലയിലെ 12,201,222 കോടി രൂപയും സേവന മേഖലയിലെ 87,837 കോടി രൂപയും ആകർഷിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിലേക്ക് നേരിട്ടുള്ള ഈ ഒരു വിദേശ നിക്ഷേപത്തിൽ അടുത്ത സാമ്പത്തിക വർഷം ഒരു വർധനവ് വരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉയർത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ടേക്ക് ബ്രേക്ക് വൈറ്റ് പിയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓരോ മനുഷ്യനും ഓരോ അധ്യായങ്ങളാണ്. നമ്മളൊക്കെ ഓരോ വലിയ പുസ്തകങ്ങളാണ് അല്ലെ? ജീവിതമെന്ന പുസ്തകം. ആ പുസ്തകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യരും ഓരോ അധ്യായങ്ങളാണ്. ചിലർ വളരെ വലിയ ചാപ്റ്ററുകളായിരിക്കും, മറ്റു ചിലരൊക്കെ ഒറ്റ പേജിൽ തീരുന്നവരാവും. നമ്മുടെയൊക്കെ ലൈഫിൽ അങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ടാവും. ചിലർ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടാവും, ചിലർ കരയിപ്പിച്ചിട്ടുണ്ടാവും, ഇനി ചിലർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അവരെയൊക്കെ ഒന്ന് ഓർത്തു നോക്കി. അങ്ങനെയുള്ള ചില മനുഷ്യരെക്കുറിച്ചാണ്, ചില അധ്യായങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിശാഗന്ധിയിൽ ഞാൻ പറയുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യരും എങ്ങനെയാണ് ഓരോ അധ്യായങ്ങളാകുന്നത് ചിന്തിച്ചു നോക്കുമ്പോൾ, നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ആദ്യത്തെ അധ്യായങ്ങളിലൊന്ന് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ കൂട്ടുകാരായിരിക്കും അല്ലേ? ഒന്നിച്ച് കളിച്ചും ചിരിച്ചും ഇനി സ്ലേറ്റിൽ ചോക്കുകൊണ്ട് വരച്ചു തുടങ്ങിയ ആ സൗഹൃദങ്ങൾ ഇന്ന് അവരിൽ പലരും എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. പതുക്കെ പതുക്കെ അവർ നമ്മുടെ ലൈഫിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടാവും. എങ്കിലും ജീവിതമെന്ന പുസ്തകം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും തിളക്കത്തോടെ നിൽക്കുന്ന അധ്യായങ്ങൾ ആ പഴയ കൂട്ടുകാരുടെ തന്നെയാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ എന്നാൽ ഏറ്റവും മനോഹരമായി നോവിച്ച അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രണയമായിരിക്കും. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നു, പിന്നെ അങ്ങോട്ട് എല്ലാം അവരായിരിക്കും. ലോകം തന്നെ മാറിപ്പോയതുപോലെ തോന്നും. പക്ഷേ ചില പ്രണയങ്ങൾ ഒരു കൊച്ചധ്യായം പോലെ പെട്ടെന്ന് തീർന്നു പോകും. അവർ പോയിക്കഴിഞ്ഞാലും അവർ തന്ന ഓർമ്മകളും ചില നല്ല ശീലങ്ങളും നമ്മുടെ ലൈഫിൽ എക്കാലത്തും ബാക്കിയുണ്ടാവും. ആ അധ്യായം തന്ന ഫീല് വേറെ ആര് വന്നാലും നമുക്ക് പിന്നെ കിട്ടണമെന്നില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യർ അങ്ങനെയാണ്, പെട്ടെന്ന് വരും, പെട്ടെന്നങ്ങ് പോവും. ഒരു ട്രെയിൻ യാത്രയിലോ ഒരു ബസ് യാത്രയിലോ നമ്മൾ പരിചയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഈ ജീവിതയാത്രയിൽ എവിടെ വെച്ചോ കണ്ടുമുട്ടിയ അപരിചിതർ, അവർ നമ്മുടെ ലൈഫിലെ ഒരു ചെറിയ പാരഗ്രാഫ് മാത്രമായിരിക്കും. പക്ഷേ ആ ചെറിയ നേരം കൊണ്ട് അവർ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, അവരുടെ ചില അനുഭവങ്ങൾ, നമ്മളത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അന്ന് പരിചയപ്പെട്ട ആ മനുഷ്യൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും എന്നല്ലേ. അങ്ങനെ ഒരുപാട് പേരെ ഓർമ്മയ്ക്ക് വിട്ടുകൊണ്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ജീവിതമാകുന്ന പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും സന്തോഷം തരുന്നവ ആക്കണമെന്നില്ല. ചില ആളുകൾ വരുന്നത് തന്നെ നമ്മളെ വലിയ ചില പാഠങ്ങൾ പഠിപ്പിക്കാറാണ്. നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച, നമ്മൾ ഒരുപാട് സ്നേഹിച്ച ചില മനുഷ്യർ തന്ന വേദനകൾ ഒരിക്കലും ചെറുതായിരിക്കില്ല. പക്ഷേ ആ വേദനകളിൽ നിന്നാണ് നമ്മൾ സ്വന്തമായി നിൽക്കാൻ പഠിക്കുന്നത്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ അധ്യായങ്ങൾ നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇന്ന് നിശാഗന്ധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈഫിലെ അധ്യായങ്ങളായ മനുഷ്യനെ കുറിച്ചാണ്. നമ്മൾ വായിച്ച് തീർക്കുന്നതിന് മുന്നേ അടഞ്ഞു പോകുന്ന ചില അധ്യായങ്ങളുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ. പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ടവർ, ഒരു ഗുഡ് ബൈ പോലും പറയാൻ സമയം കിട്ടാതെ പോയവർ, അവരോട് പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അവർ എപ്പോഴെങ്കിലും തിരിച്ച് വന്നിരുന്നെങ്കിലെന്ന് നമ്മൾ കൊതിച്ചു പോകും. എന്നും ഒരു നൊമ്പരമായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അപൂർണമായ അധ്യായങ്ങളാണ് ലൈഫിൽ ചില മനുഷ്യർ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓരോ മനുഷ്യരും ഓരോ അധ്യായങ്ങളാണ്. നമ്മൾ ഇത്രയും നേരം മറ്റുള്ളവർ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഓരോ ചാപ്റ്റർ ആകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളും മറ്റുള്ളവരുടെ ലൈഫിൽ ഓരോ അധ്യായങ്ങളാണ്. നമ്മൾ ഒരാളുടെ ലൈഫിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോൾ അവർ നമ്മളെ ഒരു നല്ല അധ്യായമായി ഓർക്കണം. ആരോടും ദേഷ്യം വെക്കാതെ സ്നേഹം മാത്രം കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം. ഈ ലൈഫിലെ ഓരോ മനുഷ്യരും ഓരോ അധ്യായമാണ് എന്ന ആ വലിയ തിരിച്ചറിവ് നേടിക്കൊണ്ട് ജീവിതം തുടരാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏഴാം ബഹറിന്റെ അക്കരെ നിന്നൊരു കസ്തൂരി മണമുള്ള കാറ്റ്. തങ്ങളുപ്പാപ്പാന്റെ വിരലിൽ മിന്നണ മോതിരക്കല്ലിന്റെ രംഗ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ദിന്നെ തങ്ങളുടെ വിരോധം കരുതും.

0: സ്വന്തം
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.